ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:23. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 31, കൊല്ലവർഷം 1201, മിഥുനം 7, 2026 ജൂൺ 21 ഞായറാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ അജി എബ്രഹാം.
1: തൊട്ടുണർത്തുക എന്നൊരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സ്പർശനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഹാൻഡ്സ് ഓൺ റിസർച്ച്, ദ സയൻസ് ഓഫ് ടച്ച് എന്ന ഗ്രന്ഥത്തിൽ ദ ടച്ച് ക്യാൻ ബി ടു ഗിവ് ലൈഫ് എന്നൊരു എഴുത്തുണ്ട്. ഒരു സ്പർശം കൊണ്ട് ഒന്നിന് ജീവൻ നൽകുവാൻ കഴിയും. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടലിൽ ചാടി മരിക്കുവാൻ നിന്ന നെപ്പോളിയന് ജീവൻ കൊടുക്കുന്നത് അപരിചിതനായ ഒരു മനുഷ്യൻ്റെ കരുണയുടെ സ്പർശമാണ്. ആളിക്കത്തുന്ന തീ അണയ്ക്കുവാൻ വെള്ളം പോലെ ഹൃദയത്തിലെ വേദന അണയ്ക്കുവാൻ വാക്കുകൾ കൊണ്ടൊരു സ്പർശം.

0: വർഷം മതി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വചനം ആശ്വാസമാണ്, വചനം ജീവിപ്പിക്കുന്നതാണ് എന്ന്. വാക്കുകൾ ആശ്വാസത്തിൻ്റെ സ്പർശമുണർത്തുമ്പോഴാണ് ചില ജീവിതങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നത്. ദൈവദത്തമായി നമുക്ക് ലഭിച്ച ഒന്നാണ് ജീവനും ജീവിതവും. ടച്ച് ഈസ് പ്രൈമറി ലാംഗ്വേജ് ഓഫ് കമ്പാഷൻ. ആർദ്രതയുടെ, കരുണയുടെ അടിസ്ഥാന ഭാഷയാണ് സ്പർശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുവചനത്തിൻ്റെ താളുകളിൽ ക്രിസ്തു ചിലരെ സ്പർശിക്കുന്നത് കരുണയുടെ, സ്നേഹത്തിൻ്റെ, ദയയുടെ രീതിയിലാണ്. മദർ തെരേസ കൽക്കട്ടയിലെ തെരുവിൽ അമ്മയുടെ ഹൃദയത്തോടെ അനേകരെ തൊട്ടപ്പോൾ അവർക്ക് ലഭ്യമായത് പുതിയ ജീവനും പുതിയ ജീവിതവുമാണ്. രോഗിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് ലഭ്യമായത് സമ്പൂർണമായ സൗഖ്യവും സന്തോഷവുമാണ്. നമ്മുടെ ഇടപെടലുകളും വാക്കുകളും ഈ പുലരിയിൽ അനേകർക്ക് സൗഖ്യവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുവാൻ ഇടയാകട്ടെ. മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകുന്നതാവണം നമ്മുടെ വാക്കുകൾ. ചില വാക്കുകൾ ചില മനുഷ്യരെ സ്പർശിക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ ഇപ്രകാരം രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സേവിങ് വേർഡ്സ് എന്നുള്ളതാണ്, രണ്ട് സ്ലോട്ടറിങ് വേർഡ്സ് എന്നുള്ളതും. രക്ഷിക്കുന്ന വാക്കുകളും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും. ഒരു മനുഷ്യനെ മുങ്ങിത്താഴുന്ന കയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതാണ് രക്ഷിക്കുന്ന വാക്കുകൾ. സാരമില്ലാന്നേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കുഴപ്പമില്ലാന്നേ, ഞാൻ കൂടെയുണ്ട്, ഇപ്രകാരം പറയുന്നതാണ് രക്ഷിക്കുന്ന വാക്കുകൾ. എന്നാൽ പലയിടങ്ങളിലും സമൂഹത്തിലും കുടുംബ ബന്ധങ്ങളിലും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ഈ നാളുകളിൽ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതെന്താണ്? മനുഷ്യനെ മാലാഖയാക്കുന്നത് വാക്കുകളാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കരുണയും സ്നേഹവും ഒഴുക്കി അനേകരെ സ്പർശിക്കുന്നതാവട്ടെ. ഇന്ന് നമുക്ക് കണ്ണു തുറക്കുവാൻ പറ്റി, കരങ്ങൾ ചലിപ്പിക്കുവാൻ പറ്റി. ഹൃദയം ഇന്നും ഉണർന്നു. എന്തിനാണ്? അനേകർക്ക് നമ്മുടെ സ്പർശം മൂലം ആശ്വാസം ലഭിക്കുവാൻ. നമ്മുടെ സാന്നിധ്യവും ഇടപെടലുകളും നമ്മുടെ വാക്കുകളും ഈ പുലർക്കാലത്തിൽ നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും നമ്മളെ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരിലും ഒരനുഗ്രഹത്തിൻ്റെ സ്പർശമാകുവാൻ ഇടയാകട്ടെ.
1: ഫാദർ അജി എബ്രഹാം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യ അതിഥിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിലെ ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചു വരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനിക്ക് ജയം. ഐവറി കോസ്റ്റിനെ 1-2 ഗോളിനാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി. പാടുക ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിത, ആലാപനം ശൈലജ രാജഗോപാലൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻ്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. വഴികൾ യാത്രികർ. സഹപ്രായോജക ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം. സഹപ്രായോജക വെനീഷ്യ വാത്വയ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. ഏഴ് 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്ക പാദരക്ഷകൾ റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:02 ന്യൂ ഹിറ്റ്സ്. 9:30 കിഞ്ചന വർത്തമാനം. 9:35 മെയിൽ ബോക്സ്. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്.

0: കാവ്യാഞ്ജലി.
1: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പാടുക എന്ന കവിത ആലപിക്കുന്നത് ശൈലജ രാജഗോപാലൻ.

0: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പാടുക എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ശൈലജ രാജഗോപാലൻ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

103.6 പ്രഭാതവന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം നദി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: വയലാറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം അനാർക്കലി.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: എസ് ജാനകി പാടിയത്. ചിത്രം രാജമല്ലി. പി ഭാസ്കറിന്റെ വരികൾ. സംഗീതം ബി എ ചിദംബരനാഥ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികളിലേക്ക്. ഇന്ന് രാവിലെ 7 മണിക്ക് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിൽ യോഗയാവട്ടെ ലഹരി മെഗാ ക്യാമ്പയിൻ നടക്കും. രാവിലെ 8 മണിക്ക് രാജ്യാന്തര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് മന്ത്രാലയവും ഇന്ത്യൻ റെയിൽവേയും ആർട്ട് ഓഫ് ലിവിംഗും ചേർന്ന് സംഘടിപ്പിക്കുന്ന യോഗ പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ നടക്കും. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ആയുഷ് വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ജില്ലാതല യോഗാ ദിനാചരണം ഉദ്ഘാടനം കെ ജയന്ത് MLA 8 മണിക്ക് നിർവഹിക്കും. രാവിലെ 9 മണിക്ക് ഗോകുലം ഗ്രാൻഡിൽ BMH നവ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന ക്യാൻസർ അതിജീവിതരുടെ സംഗമം. സ്മൈൽ ട്രെയിൻ സംഘടിപ്പിക്കുന്ന മുച്ചിറി മുറിയണ്ണാക്ക് മുഖവൈകല്യം സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ് 9 മണിക്ക് നടക്കാവ് വണ്ടിപ്പേട്ട സ്വാൻ ഡെന്റൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സെന്ററിൽ. ടൗൺഹാളിൽ ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോറസ് അധിഷ്ഠിത സംഗീത പരിപാടി എല്ലാവരും പാടണ ഉദ്ഘാടനം കെ ജയന്ത് MLA 5 മണിക്ക് നിർവഹിക്കും.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
10: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
11: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത്. ചിത്രം വിയറ്റ്നാം കോളനി. ബിജു തിരുമലയുടെ വരികൾ. സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ഉത്സവ പിറ്റേന്ന്.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലും ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണം പവന് 160 രൂപ കൂടി 107,120 രൂപയായി. കുരുമുളകിന് 500 രൂപ വീതം കൂടി.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. മനസ്സുകളെ ബന്ധിക്കുന്ന സാർവലൗകിക ഭാഷയാണ് സംഗീതം. സംഗീതത്തെ ദൈവികമായൊരു അനുഗ്രഹമായും ആത്മാവിൻ്റെ ഭാഷയായും ചിത്രീകരിക്കുന്ന ഒരു ഗാനം. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഭംഗിയും ഭാവഗാംഭീര്യവും നിറഞ്ഞ ഈ ഗാനം സർഗം എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, രവി ബോംബെ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിക്കുന്നത്
6: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല്ല കണ്ണേ,
7: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
6: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
7: അതപ്പം നന്നായി, വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ, അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
6: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
5: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിക്കുന്നത്
6: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961-20-335.
8: നിങ്ങളുടെ വീടിനെ സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
6: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
8: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ
6: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ആൻഡ് പാവങ്ങാട്.
9: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. മാറുന്ന യാത്രകൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
10: കുറച്ചു നാൾ മുമ്പ് ഞാൻ യു എയിലെ ഗോർഫുക്കാനിൽ പോയിരുന്നു. ഗോർഫുക്കാൻ കടലിലുള്ള അടയാളക്കല്ല് കാണുക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. കരയിൽ നിന്ന് നോക്കുമ്പോൾ കടലിൽ അല്പം ദൂരത്ത് ഒരു പാറക്കെട്ട് ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിനെയാണ് അടയാളക്കല്ല് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് കടലിലുള്ള ഈ പാറക്കെട്ട് കാണാൻ ഞാൻ പോയത്? ചോദ്യത്തിനുള്ള ഉത്തരം, ഇന്ന് നാം ജീവിക്കുന്ന കേരളത്തെ നിർമ്മിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു യാത്രയുടെ കഥ പറയാനാണ്. ആ കഥ ഇതാണ് മലയാളികൾ

കഷ്ടത്തോടെ തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയ ആ യാത്ര ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആ യാത്രയുടെ അവസാനം അവർ കരയോട് ചേർന്നത് ഗോർഫുക്കാനിലെ ഈ അടയാളക്കല്ലിലായിരുന്നു. അവരുടെ യാത്രകൾ ഉരുവെന്നും ലോഞ്ച് എന്നും വിളിക്കുന്ന ചരക്ക് കപ്പലുകളിലായിരുന്നു. വാസ്തവത്തിൽ ആ കപ്പലുകളിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതിൽ ചരക്കുകൾ കൊണ്ടുപോകാനായിരുന്നു അനുമതി. എന്നാൽ യാത്രാരേഖകളോ വിസയോ മറ്റ് അനുമതി പത്രങ്ങളോ ഒന്നുമില്ലാതെ മലയാളികൾ ഗൾഫിലേക്ക് സംഘടിതമായി ആദ്യമായി നടത്തുന്ന യാത്ര ഒരു പക്ഷേ ഗോർഫുക്കാനിലേക്കായിരിക്കും. ഇത്തരം ഉരുവിലും ലോഞ്ചിലും കയറിപ്പോകുന്ന ആളുകളെ ഈ അടയാളക്കല്ലിന് സമീപത്തുള്ള കടലിൽ ഇറക്കി വിടുന്നതായിരുന്നു അന്നത്തെ രീതി. അവിടെ നിന്ന് നീന്തി ഈ അടയാളക്കല്ലിൽ പിടിച്ചു നിന്ന് അല്പനേരം ക്ഷീണമകറ്റി വീണ്ടും നീന്തി ഗോർഫുക്കാൻ തീരത്ത് കടലിൽ ഇന്ന് മനോഹരമായി വിന്യസിച്ചിരിക്കുന്ന ഗോർഫുക്കാൻ ബീച്ചിലേക്ക് അവർ നീന്തി കയറുകയായിരുന്നു. ആ യാത്ര അവസാനിച്ച സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ അടയാളക്കല്ല് കാണാൻ ഞാൻ പോയത്. പിന്നീട് ഒരു സിനിമയിൽ എല്ലാം ആ സ്ഥലം വന്നിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ മലയാളിയുടെ നിരവധിയായ യാത്രാപഥങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മളുടെ സഞ്ചാര സാഹിത്യത്തിനകത്ത് രേഖപ്പെടുത്താത്ത അതിസാഹസികമായ യാത്രകൾ മലയാളികൾ നടത്തിയിട്ടുണ്ട്. അത് തൊഴിൽ തേടിയുള്ള യാത്രകളാണ്, അന്നം തേടിയുള്ള യാത്രകളായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗോർഫുക്കാനും ഗോർഫുക്കാനിലെ അടയാളക്കല്ലും. ഇത്തരത്തിൽ പല സ്ഥലങ്ങളും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിലേക്ക് കുടിയേറിയ 5000-ൽ പരം മലയാളി നേഴ്സുമാരുടെ കഥ, യഥാർത്ഥ ജീവിത കഥ അത്തരത്തിലുള്ളതാണ്. അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ഭടന്മാരെ ചികിത്സിക്കാൻ പരിചരിക്കാൻ വേണ്ടി പോയ നേഴ്സുമാരെ നമ്മൾ കാണുന്നു. ഇങ്ങനെ മലയാളിയുടെ യാത്രയുടെ മറ്റൊരു അർത്ഥ തലത്തിലേക്ക് പോകാൻ നമ്മെ ഇന്ന് നിർബന്ധിപ്പിക്കുന്ന പലതരം എഴുത്തുകളും ജീവിതകഥകളും ആത്മകഥകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് നാം ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ഭാഷ ഇന്നത്തെ രൂപത്തിലൊക്കെ ആകുന്നതിനും എത്രയോ മുമ്പ് തന്നെ മലയാളികൾ കേരളത്തിനും ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന പ്രദേശത്തിനുമെല്ലാം വെളിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ യാത്രകളെല്ലാം തുടങ്ങിയത് എന്നതിലേക്കും വെളിച്ചം വീശുന്ന ഒരു വലിയ ഉദാഹരണം വിഖ്യാതനായ മലയാളി സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എവിടെ വെച്ചാണ് എസ് കെ പൊറ്റക്കാട് ആദ്യമായി നാണയം, അതായത് വിദേശ വിനിമയം നടത്തുന്നത്, സ്വന്തം കറൻസി, സ്വന്തം നോട്ട് മാറ്റിയെടുക്കുന്നത് എവിടെ വെച്ചായിരുന്നു എന്ന് അദ്ദേഹം ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1938-ൽ അദ്ദേഹം ആദ്യമായി വിദേശ കറൻസി വിനിമയം നടത്തുന്നത് ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രക്കിടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് 1938-ൽ എസ് കെ യാത്ര ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് മലബാറിൽ നിന്നാണ്. അദ്ദേഹം കോഴിക്കോട്ട് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അരുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം കഴിയുന്നതോടുകൂടി മലബാർ അവസാനിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് തിരുക്കൊച്ചി തുടങ്ങുന്നു. ആ സ്ഥലത്ത് നിന്ന് അരുക്കുറ്റിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തൻ്റെ കയ്യിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാണയങ്ങളും നോട്ടുകളും പറ്റില്ല എന്നും അത് മാറ്റി എടുക്കുകയും ചെയ്യണമെന്നും പറയുകയാണ്. സുന്ദരി എന്നു പേരുള്ള ഒരു ബോട്ടിലാണ് എസ് കെ ആ യാത്ര നടത്തുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി, അരൂർ, കോട്ടപ്പുറം എന്നീ താവളങ്ങൾ കഴിഞ്ഞ് സുന്ദരി അരൂക്കുറ്റിയിലെത്തി. സ്റ്റേറ്റ് അതിർത്തി. ഞങ്ങളുടെ കയ്യിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണ്യങ്ങൾ ചക്രവും കാശുമായി മാറ്റേണ്ടി വന്നു. എനിക്ക് ഈ മാറ്റത്തിൻ്റെ കണക്ക് ഒട്ടും നിശ്ചയമില്ലായിരുന്നു. എന്നാൽ എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സഹായിച്ചു. പിന്നീട് നാം കാണുന്നത് എസ് കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും പലതരം കറൻസികൾ വിദേശ വിനിമയത്തിലൂടെ ഇന്ത്യൻ പണം മാറ്റി പല കറൻസികൾ ആക്കി മാറ്റുകയും തൻ്റെ ലോകയാത്ര തുടരുകയും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള അക്കാലത്ത് എസ് കെ യാത്ര ചെയ്യുന്ന കാലത്ത് അതിക്ലേശകരമായ യാത്രാ വീഥികളുള്ള സ്ഥലങ്ങളിലൂടെ എസ് കെ പോകുന്നുണ്ട്.
പക്ഷേ എസ്

0: ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിൽ വെച്ചാണ് തൻ്റെ ആദ്യ വിദേശ വിനിമയം, ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഡയറി കുറിപ്പിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ പിന്നീട് ഐക്യകേരളം ഉണ്ടാകുന്നു. അതിനുശേഷവും അതിന് മുൻപും എത്രയോ പേർ ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. മലയാളിയുടെ യാത്രയ്ക്ക് തന്നെ പല പല പുതിയ മുഖങ്ങളും ഉണ്ടായി. ഇത്തരം ചില സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള അവസരം, മലയാളികളാൽ നിർമ്മിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ തന്നെ കാണാനുള്ള അവസരവും എനിക്ക് ഈ യാത്രകളിൽ, എൻ്റെ കഴിഞ്ഞ 40 വർഷത്തിനിടയിലുള്ള യാത്രകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളി സമൂഹത്തെ തന്നെ, അതായത് യാത്രകളാലും തൊഴിൽ പ്രവാസത്താലും നിർമ്മിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയ്ക്ക് മലയാളികളെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് സഞ്ചാര സാഹിത്യത്തിനും നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിനും രാഷ്ട്രീയ ചരിത്രത്തിലുമെല്ലാം കടന്നു വരേണ്ടതുണ്ട്. ഇനിയും അത് കടന്നു വന്നിട്ടില്ല എന്നത് ദുഃഖകരമാണ്. മലയാളികളുടെ യാത്രകൾ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലും ജീവിതയാത്രകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാത്രയുടെ ആനന്ദത്തിന് വേണ്ടിയുള്ള യാത്രയുടെ സ്വഭാവങ്ങൾക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഒരു കാലത്ത് യാത്ര സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ത്രീകൾക്ക് അവർ നേടിയെടുത്ത യാത്രാ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉച്ചി കൂടിയാണ്, അതിൻ്റെ ഏറ്റവും ഉയരങ്ങളെയാണ് എവറസ്റ്റിലേക്കുള്ള മലയാളി സ്ത്രീകളുടെ യാത്രകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മലയാളിയുടെ ജീവിതയാത്രയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പഠിക്കാനും തൊഴിൽ ചെയ്യാനുമായി വിദേശങ്ങളിലേക്ക് പോകുന്നത് ഒരു വലിയ പ്രവണതയായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ഈ ഇത്തരത്തിലുള്ള മലയാളിയുടെ യാത്രകളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ക്ലേശകരമായ ചില ചുറ്റുപാടുകളിൽ പോലും തങ്ങളുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടി മലയാളികൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് അതൊരു വലിയ ഒഴുക്കായി തന്നെ മാറാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പഠനാവശ്യത്തിനായും തുടർന്ന് ജോലിക്കും, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പഠനവും ജോലിയും ഒപ്പം കൊണ്ടുപോകുന്നതുമായ വേറൊരു തരം ജീവിതയാത്ര തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. സഞ്ചാര സാഹിത്യത്തിൻ്റെ രൂപങ്ങൾക്ക് എഴുതുക എന്നതിൽ നിന്നും മാറി വീഡിയോ വ്ളോഗുകളായി റീലുകളായി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്തരം യാത്രകൾക്കിടയിലൂടെ മലയാളിയുടെ ജീവിതയാത്ര പഴയതിൽ നിന്നും കൂടുതൽ വിഭിന്നമായി കുറെ കൂടി വേഗതയാർന്ന തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു ഭാഗത്ത് നമ്മളുടെ സ്ത്രീകൾ എവറസ്റ്റിനെ ലക്ഷ്യമിട്ട് നടന്നു നീങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് ഏറ്റവും പുതിയ തലമുറ അവരുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടി കേരളവും ഇന്ത്യയും വിട്ടുപോകുന്ന ഒരു കാഴ്ചയും നാം കാണുന്നു. അതിനാൽ നമ്മളുടെ സഞ്ചാര സാഹിത്യ സ്വഭാവത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും ഇതാണ് സഞ്ചാര സാഹിത്യം എന്ന നമ്മളുടെ പഴയ നിർവചനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് മലയാളി സമൂഹം തന്നെ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: മാറുന്ന യാത്രകൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിച്ചത്
1: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പൻ, പാവങ്ങാട്, കോഴിക്കോട്.
3: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
4: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
6: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: അപൂർവ ഗാനം.

ലോക സംഗീത ദിനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാട്ട് ഭാരതീയമായ സംഗീത സങ്കല്പങ്ങളെ നിറച്ചാർത്തണിയിക്കുന്ന ഒന്നാണ്. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. യേശുദാസ്, ചിത്ര എന്നിവർക്കൊപ്പം ആലാപന ശബ്ദമായി സാന്നിധ്യം കുറിച്ചിരിക്കുന്നത് സംഗീത സംവിധായകൻ രവീന്ദ്രൻ. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം വിദ്യാസാഗർ. മറ്റൊരു പ്രഗത്ഭ സംഗീത സംവിധായകനെ താൻ ചിട്ടപ്പെടുത്തിയ പാട്ടിൽ ആലാപന ശബ്ദമായി ഉൾപ്പെടുത്തിയതുവഴി വിദ്യാസാഗർ അപൂർവമായ ഒരു മാതൃകയാണ് പ്രാവർത്തികമാക്കിയത്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
4: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയറാകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: വിതച്ചത് കൊയ്യുക.
7: ആരെയാണാവോ ഉദ്ദേശിച്ചത് ഈ പഴഞ്ചൊല്ല കൊണ്ട്?
6: അല്ല, ആരെ ഉദ്ദേശിച്ചല്ല, പഴഞ്ചൊല്ലിന്റെ ഇംഗ്ലീഷ് പെട്ടെന്നങ്ങ് ഓർമ്മ വരുന്നില്ല.
7: As you sow, so shall you reap. ഇതാണ് പ്രോവേർബ്. അതായത് വിതച്ചത് കൊയ്യും. As YOU SOW സോ കോമ SO SHALL ഷാൽ YOU REAP reap. As you sow, so shall you reap.
6: അപ്പോൾ ഇതിൽ രണ്ട് സോ ശബ്ദങ്ങളുണ്ടല്ലോ.
7: Yes, the sow in as you sow is SOW, which means to plant, scatter or spread. As you sow എന്നതിൽ SOW സോ ആണ്, വിതയ്ക്കുക, പാകുക എന്നാണ് അർത്ഥം. This is a verb. ഇവിടെ സോ ക്രിയാരൂപത്തിലാണ്.
6: അങ്ങനെയെങ്കിൽ വാചകത്തിൽ പ്രയോഗിക്കാമോ?
7: When should we sow the seeds for paddy cultivation? നെൽകൃഷിക്ക് എപ്പോഴാണ് വിത്തിടേണ്ടത്? When should we sow the seeds for paddy cultivation?
6: ജൂൺ മാസത്തിലാണ് വിത്തിടേണ്ടത്.
7: We should sow the seeds in the month of June. We should sow the seeds in the month of June.
6: വിത്ത് ഇട്ട് കഴിഞ്ഞെങ്കിൽ ഇത് എങ്ങനെ പറയും?
7: Past tense of sow is sowed and sown. SOWED sowed, SOWN sown. For example, ജൂണിൽ വിത്തിട്ടു എന്നാണെങ്കിൽ നമുക്ക് പറയാം, വി സോഡ് ദ സീഡ്സ് ഇൻ ജൂൺ. വി സോഡ് ദ സീഡ്സ് ഇൻ ജൂൺ.
6: സോൺ ഉപയോഗിച്ചിട്ടോ?
7: ദ സീഡ്സ് വേ സോൺ ഇൻ ജൂൺ. ദ സീഡ്സ് വേ സോൺ ഇൻ ജൂൺ.
6: കർഷകർ വയലിൽ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് പറയുക?
7: Farmers are sowing seeds in the field. Farmers are sowing seeds in the field.
6: ചെടികളുടെ വിത്ത് മാത്രമാണോ പാകാറുള്ളത്? സംശയത്തിന്റെയും നന്മയുടെയും ഒക്കെ വിത്തുകൾ വിതയ്ക്കാറില്ലേ?
7: Definitely. Let us sow the seeds of goodness and kindness all over the world. ലോകമെമ്പാടും നന്മയുടെയും കനിവിന്റെയും വിത്തുകൾ നമുക്ക് വിതയ്ക്കാം. Let us sow the seeds of goodness and kindness all

0: ഓവർ ദ വേൾഡ്.
1: ഒരു സെന്റൻസ് ഞാൻ പറയാം, ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിൽ നിന്ന് ആകട്ടെ. ഇയാഗോ സോഡ് ദ സീഡ്സ് ഓഫ് സസ്പിഷൻ ഇൻ ഒഥല്ലോസ് മൈൻഡ്. ഒഥല്ലോവിന്റെ മനസ്സിൽ ഇയാഗോ സംശയത്തിന്റെ വിത്തുകൾ പാകി.
0: ദ സീഡ്സ് ഓഫ് സസ്പിഷൻ വേർ സോൺ ഇൻ ഒഥല്ലോസ് മൈൻഡ് ബൈ ഇയാഗോ. ഇങ്ങനെയും പറയാം, ഇയാഗോവിനാൽ ഒഥല്ലോയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെട്ടു. The seeds of suspicion were sown in Othello's mind by Iago.
1: So, ഒരു ക്രിയ മാത്രമല്ലല്ലോ, നാമം കൂടിയല്ലേ?
0: Yes, S-O-W, sow, is also a noun. A female pig is called sow. പെൺപന്നിക്ക് പറയുന്ന വാക്കാണ് sow. Ingot, I-N-G-O-T, ഇൻഗട്ട്, അതായത് ലോഹക്കട്ടി. ലോഹക്കട്ടികളെയും സോ എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ദ്രവരൂപത്തിലുള്ള ഉരുക്ക് അച്ചിലേക്ക് ഒഴുക്കുന്ന പാത്തിക്കും സോ എന്നാണ് പറയുക.
1: അതായത് സോ ഒരു ഹോമോണിം ആണ് അല്ലേ?
0: യെസ്, എസ് ഒ ഡബ്ല്യു സോ ഇസ് എ ഹോമോണിം. Spelling and pronunciation are same, but meanings are different. ഒരേ സ്പെല്ലിംഗും ഉച്ചാരണവും, പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങൾ.
2: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
3: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഇന്ന് June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU സംസാരിക്കുന്നു.
7: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്നത് ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതാണ്. വാർദ്ധക്യം എന്നത് തികച്ചും നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഒരു രണ്ടാം ബാല്യം എന്ന നിലയ്ക്കാണ്. പക്ഷേ വാർദ്ധക്യത്തിൽ അസുഖങ്ങൾ വരുന്നു, അതൊരു സർവ്വസാധാരണമാണ്. മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തായിക, അതാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത്. പ്രായാധിക്യമുണ്ടെങ്കിലും ആ പ്രായത്തിലും നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. ഉദാഹരണമായി 65 വയസ്സുള്ള ഒരാൾക്ക് 65 വയസ്സിൻ്റെ ആരോഗ്യം ഉണ്ടാവണം എന്നർത്ഥം. ഇതാണ് വാർദ്ധക്യത്തിലും ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹഠയോഗ പ്രദീപികയിലെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യുവാവൃദ്ധോ അതിവൃദ്ധോ രോഗാൻ ദുർബലാൻ തഥ. എന്നുവെച്ചാൽ യുവാവ്, വൃദ്ധൻ, അതിവൃദ്ധൻ, രോഗി, ദുർബലൻ എന്നിവർക്കൊക്കെ യഥാശക്തി അവരുടെ കഴിവിനനുസരിച്ചിട്ട് യോഗ ചെയ്യാം. അതിനായി പ്രായമുള്ളവർക്ക് ആസനങ്ങൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലഘുവായിട്ടുള്ള ആസനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാം. പിന്നെ കൂടാതെ പ്രാണായാമങ്ങൾ ചെയ്യിപ്പിക്കാം. പിന്നെ കുറച്ച് ധ്യാനം, അതുവഴി അവർക്ക് മനസ്സിന് നല്ല ശാന്തിയും ലഭിക്കുന്നു.
8: ആരോഗ്യകരമായ ഒരു വാർദ്ധക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വയസ്സ് മുതൽ യോഗ അഭ്യസിച്ച് തുടങ്ങണം?
7: ചെറുപ്രായത്തിൽ തന്നെ യോഗ അഭ്യസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ചെറിയ പ്രായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ജീവിതശൈലികൾ കൊണ്ട് നമ്മളിൽ ഒരുപാട് കൊഴുപ്പ്, നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ട് കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി നമ്മൾ അമിതമായി വണ്ണം വെച്ച് കഴിഞ്ഞാൽ യോഗ അഭ്യസിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ ഒരു 8 വയസ്സ് മുതൽക്ക് തന്നെ പ്രാണായാമം പരിശീലിക്കാം. ആസനങ്ങൾ ചെറിയ ചെറിയ, കുട്ടികൾക്ക് കളികളിലൂടെ ചെറിയ ചെറിയ രീതിയിലുള്ള ആസനങ്ങൾ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്.
8: പ്രായഭേദത്തിനനുസരിച്ചുള്ള യോഗാഭ്യാസ മുറകളുണ്ടോ?
7: തീർച്ചയായും ഉണ്ട്. നമ്മൾ പ്രായാധിക്യമുള്ളവർക്ക് യോഗയിലെ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നറിയപ്പെടുന്ന ലൂസനിങ് എക്സസൈസുകളാണ്.

0: ആദ്യം ചെയ്യിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ ഓരോ സന്ധികളിലും അയവ് വരുത്താനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കും. ലൂസണിങ് എക്സസൈസ് എന്നാണ് അതിന് പറയുന്നത്. അതിനുശേഷം അവരെ യോഗ ചെയ്യാൻ പര്യാപ്തമാക്കിയതിനു ശേഷം മാത്രമേ ആസനങ്ങളിലേക്ക് കൊണ്ടുപോകാറുള്ളൂ.
1: ഇപ്പോൾ പലതരം മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, ദീർഘകാലം മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ശരീരഭാഷയ്ക്കനുസരിച്ച്, ശരീരത്തിൻ്റെ കണ്ടീഷനുസരിച്ചിട്ടുള്ള യോഗാഭ്യാസ മുറകളായിരിക്കും അവരെ പരിശീലിപ്പിക്കുന്നുണ്ടാവുക അല്ലേ?
0: അത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ അടുത്തൊരു യോഗ അഭ്യസിക്കാൻ വരുന്ന ഒരാളെക്കുറിച്ച് മുഴുവനായും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അവരേതൊക്കെ മരുന്ന് കഴിക്കുന്നവരാണ്, ഇനി അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങളുണ്ടെങ്കിൽ ഏതൊക്കെ ആസനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ ആദ്യം കണ്ടറിഞ്ഞ് അവരുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതിയും കൂടി അനുസരിച്ചാവണം നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത്. എല്ലാവർക്കും അഭ്യസിക്കാം അവരുടെ കഴിവിനനുസരിച്ച്. അതിൽ ജാതി മത ലിംഗഭേദമില്ലാതെ ഏവർക്കും അഭ്യസിക്കാവുന്ന ഒരു ശാസ്ത്രവിദ്യയാണ് യോഗ. ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഇന്ന് യോഗ വളരെയധികം പ്രചാരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.
1: അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു പിയു.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
7: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധിമാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
5: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
8: സുന്ദരമായ ഭൂമി എന്ന നാടകത്തിൽ നിന്ന് മരട് ജോസഫ് നയിക്കുന്ന ഒരു സംഘഗാനം. കൂടെ പാടുന്നവർ AM പോൾ, KV ജോബ്, സെബാസ്റ്റ്യൻ, LC എന്നിവർ. ഗാനരചന ശ്രീമൂല നഗരം വിജയൻ. സംഗീതം ജോബ് ആൻഡ് ജോബ്.

0: സുന്ദരമായ ഭൂമി എന്ന നാടകത്തിൽ നിന്ന് മരട് ജോസഫും സംഘവും പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ശ്രീമൂല നഗരം വിജയൻ, സംഗീതം ജോബ് ആൻഡ് ജോർജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയും വികസന മുൻഗണനകളും വരച്ചുകാട്ടുന്ന പുതിയ സംസ്ഥാന ബജറ്റിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക ക്ഷേമത്തിനും ഊന്നൽ നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ടൂറിസം, കാർഷിക, വ്യവസായ മേഖലയ്ക്ക് ബജറ്റ് നൽകുന്ന ഉണർവ് എന്തെല്ലാമാണ്? സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന പുതിയ ബജറ്റിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ ശ്രദ്ധയിലൂടെ സംസ്ഥാന മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്.
4: കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കേരള നിയമസഭ പാസാക്കിയ ബഡ്ജറ്റിന് ചില ഭേദഗതികൾ കൊണ്ടുവരികയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഭേദഗതികളുടെ ഭാഗമായിട്ട് ഒത്തിരി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും കൂടി ഈ അധിക ചെലവിനായിട്ട് എടുത്ത് വകയിരുത്തിയിട്ടുള്ളത് 1080 കോടി രൂപ മാത്രമാണ്. വളരെ ചെറിയ തുകകൾ മാത്രമേ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ. അപ്പോ ഈ ബഡ്ജറ്റ് ഒരു പുതിയ ദിശ നൽകുന്നുണ്ടാവാം, പക്ഷേ അതിലൂടെ സഞ്ചരിക്കാനുള്ള പണമൊന്നും ബഡ്ജറ്റിലില്ല. അങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു എഫർട്ടും നമുക്ക് ബഡ്ജറ്റ് പരിശോധിച്ചാൽ കാണാൻ പറ്റൂല. നികുതി കുടിശ്ശ പിരിക്കുക ഇല്ല, അതിന് വരുന്ന നികുതി ഇളവാണ്. സ്വർണത്തിൽ നിന്നൊക്കെ വലിയ തുക പിരിച്ചുണ്ടാക്കാൻ പറ്റുമെന്ന പറഞ്ഞ് അങ്ങനെ ഒന്നൊരു നീക്കമില്ല. നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോ കിഫ്ബിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം ഒക്കെ ചെയ്യണം. പക്ഷെ ഇത്രയും തുക വായ്പെടുക്കാനുള്ള വിശ്വാസ്യത നേടിയ ഒരു സ്ഥാപനമല്ലേ? കേരളത്തിൽ എത്ര സ്ഥാപനം ഉണ്ടെങ്കിലും നമുക്ക് സർക്കാരിന്, അതിനെയാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലും താവളപത്രത്തിലും ഇട്ടൊക്കെ അപഹസിക്കുന്നത്. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാല് വലിയ പഠനമൊക്കെയാണ് നടത്തി, ഇതിലൊക്കെ ചില ഭേദഗതികൾ കൊണ്ടുവരട്ടെ, അപ്പോഴേക്കും ആരും സ്ഥാപനത്തെ വിശ്വസിക്കത്തില്ല കേട്ടോ. ഈ ഒരു 10 വർഷം കൊണ്ട് നേടിയതൊക്കെ 1 മാസം കൊണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് വലിയ വലിയ തെറ്റാണ്. ഇതിന്റെ ഫലമായിട്ട് ഇപ്പൊ നിർമ്മാണത്തിലിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ അമ്പലത്തിലേക്ക് നീക്കും. ആര് പൈസ തരും, എപ്പത്തരും എന്നൊന്നും അറിയാത്തോണ്ട് കോൺട്രാക്ടർമാര് പണി നിർത്തി വെക്കുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്. ഇത്തരത്തിൽ ചെറിയൊരു വികസന പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് ഈ പുതിയ ബഡ്ജറ്റിലൂടെയുള്ള ഇടപെടലിൽ. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇത് പോകുന്നത്.
3: സ്വകാര്യ മൂലധനത്തിന്റെ കുറവാണ് സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു മാധ്യമ പ്രവർത്തകൻ MG രാധാകൃഷ്ണൻ.
5: VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ അങ്ങനെ വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ വളരെ ഗംഭീരമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണമുണ്ട്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്

0: അതിൻ്റെതായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിനും ഒന്നുമുള്ള സാവകാശമായിട്ടില്ല. 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ അവശേഷിപ്പോയ സ്ഥയിൽ നിന്നാണ് ഈ സർക്കാർ വരുന്നത്. അതുകൊണ്ട് ഇത് ഏറെക്കുറെ ഒരു സാമ്പത്തിക കാര്യമായി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർച്ച എന്ന് മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഈ ബജറ്റിൽ അത് ഈ സർക്കാരിന്റെ ഭാവി നയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകളുണ്ട്. അതായത് ഈ സർക്കാരിന്റെ ഇന്റന്റ്, ഈ സർക്കാരിന്റെ ഉദ്ദേശത്തിനെ കുറിച്ച് കൂടുതലും സ്വകാര്യ നിക്ഷേപത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള പദ്ധതികളായിരിക്കും ഇനി വരാൻ പോകുന്ന 5 വർഷം എന്നുള്ളതിന്റെ സൂചനകൾ അതിൽ കൃത്യമായി കാണുന്നുണ്ട്. സ്വകാര്യ മൂലധനത്തിന്റെ കുറവാണ് ഈ സംസ്ഥാനം നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആകർഷിക്കാൻ എന്തൊക്കെയാവും? അപ്പോൾ എല്ലാ ഇതിനു വളരെ കാലമായി പല സർക്കാരുകളും ചെയ്യുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ ഈ ബജറ്റിൽ കൂടുതൽ പരസ്യമായി തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം ആണ് കാണുന്നത്. കേരളത്തിന്റെ പല വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിനുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരമ്പരാഗതമായി പൊതുമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹ്യ സെക്ടേഴ്സിലുള്ള മാറ്റങ്ങൾ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ സജീവമായി കൂടുതൽ പ്രത്യക്ഷമായും സ്വകാര്യ മൂലധനത്തിനെ ആകർഷിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ അതിനെന്ത് ചെയ്യാനാവും, എങ്ങനെയാണ് ഈ ഇതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതിനകത്ത് കൃത്യമായി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴേക്കും അതിനുള്ള പ്ലാനുകളൊക്കെ ആവുമായിരിക്കാം എന്ന് പറയാനാവും. ഇതൊരു പുതിയ സർക്കാരിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ ബജറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഉദ്ദേശത്തിനെ കുറിച്ച് ചെറിയ വ്യത്യാസങ്ങളാവാം, പക്ഷെ ഉദ്ദേശ പ്രഖ്യാപനം അതാണ് ഈ ബജറ്റിൽ ഞാൻ കാണുന്നത്.
1: വികസന നയങ്ങൾ കേവലം കടലാസിൽ മാത്രം ഒതുക്കാതെ അത് കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. വിശദീകരിക്കുന്നു ഡോക്ടർ സുരേഷ് ബാബു, ഡയറക്ടർ, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്.
2: കേരളത്തിന്റെ വികസനത്തിനായി പുതിയൊരു ദിശാബോധം നൽകാനുള്ള ഒരു പ്രയത്നമാണ് നാം ഈ ബഡ്ജറ്റിൽ കാണുന്നത്. 4 പ്രസക്ത കാര്യങ്ങൾ നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക വളർച്ച അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവാണ് ബഡ്ജറ്റിൽ ഉള്ളത്. അതായത് കടമെടുത്തുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതല്ലെന്നും അത് ഭാവി തലമുറയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ഭാരമാണും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ബഡ്ജറ്റിൽ നാം കാണുന്നു. രണ്ടാമതായി, വികസനത്തിനായി അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നൊരു പുതിയ തന്ത്രം നാം ബഡ്ജറ്റിൽ കാണുന്നു. ഇതിനായി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ഗവൺമെന്റ് ഇതര മൂലധന നിക്ഷേപങ്ങൾ തേടുവാനുള്ള മാർഗങ്ങളും ഈ ബഡ്ജറ്റിൽ രൂപകൽപ്പന ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം എന്തെന്നാൽ, വികസനത്തിനും വളർച്ചയ്ക്കുമായി പുതിയ മേഖലകൾ തേടുകയാണ് ഈ ബഡ്ജറ്റ്. അതായത് ക്രിയേറ്റീവ് ഇക്കോണമി, ബ്ലൂ ഇക്കോണമി എന്നുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളർച്ച ഉയർത്തുവാനുള്ള ചില മേഖലകൾ തേടുകയാണ് ഈ ബഡ്ജറ്റ്. സിൽവർ ഇക്കോണമി, അതായത് വൃദ്ധജനതയ്ക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതും ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം വളർച്ചാ നിരക്ക് കൂട്ടുവാൻ സഹായിക്കണമെങ്കിൽ മറ്റു പല ഘടകങ്ങൾ കൂടി നാം നോക്കേണ്ടതുണ്ട്. ആദ്യമായി ഗവൺമെന്റിന്റെ ഉള്ള മൂലധന നിക്ഷേപത്തിന്റെ കുറവ് നമുക്ക് നികത്തേണ്ടതുണ്ട്. അതിനായി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഗവൺമെന്റ് ഇതര പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ കുറവാണിപ്പോൾ. അത് കൂട്ടുക എന്നത് ഒരു വലിയ ഭാരമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ വളർച്ചാ നിരക്ക് എത്രത്തോളം ആയിരിക്കും എന്നത് ഇത്തരത്തിലുള്ള മൂലധന നിക്ഷേപങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. രണ്ടാമതായി നാം ഓർക്കേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തീകരിക്കാനുള്ള നമ്മുടെ ശേഷി എത്രത്തോളമുണ്ട് എന്നതാണ്. ഒരുപാട് പ്രോജക്റ്റുകളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും വളരെയധികം ഡിലേ ആയി, അതായത് ടൈം ആൻഡ് കോസ്റ്റ് ഓവർറൺ എന്ന് ഇക്കണോമിക്സിൽ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. വികസന നയം പേപ്പറിൽ വളരെ മനോഹരമായിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പാക്കുന്നു എന്നതിൽ ആശ്രയിച്ചായിരിക്കും അതിന്റെ ഫലങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത്.
1: ബജറ്റിൽ പ്രഖ്യാപിച്ച സമുദ്ര പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മുതൽക്കൂട്ടാകുമെന്ന് അഭിപ്രായപ്പെടുന്നു BJP സംസ്ഥാന സെൽ കൺവീനർ അഡ്വക്കേറ്റ് VK സജീവൻ.
3: മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലും

ഒരുപാട് സ്വപ്ന പദ്ധതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. തീർച്ചയായിട്ടും ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചാൽ അത് കേരളത്തിന് ഒരു പരിധിവരെ വലിയ നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാം നാമമാത്രമായിട്ടുള്ള തുകയാണ് ബഡ്ജറ്റിൽ നീക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ പദ്ധതികളെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഒരു സംശയം ജനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു കടബാധ്യതയുടെ ഒരു പശ്ചാത്തലം, കാരണം ഈ പദ്ധതികൾക്കൊക്കെ എവിടെ നിന്ന് നാം പണം കണ്ടെത്തും എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് അലോക്കേഷനെ സംബന്ധിച്ച് ഒരു കൃത്യത ഇതിനകത്തില്ല എന്നുള്ളതാണ് നമ്മളിൽ ഒരു ആശങ്കയുള്ളത്. നാളെ വരെ നമ്മൾ ഭരിച്ച കേരള സർക്കാരിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നേട്ടം, നമ്മൾ ഇതുവരെ എത്തിയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായേനെ എന്നുള്ള കാര്യം

0: നാളെ ഇതുവരെ നമ്മളെ ഭരിച്ച കേരള സർക്കാരിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നേട്ടം, നമ്മൾ ഇതുവരെ എത്തിയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായേനെ എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല. മാരിടൈം യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സമുദ്ര പദ്ധതികൾക്ക് ഗണ്യമായിട്ടുള്ള തുക നീക്കിവെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് നരേന്ദ്രമോദി തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ കടലോര മേഖല എന്നുള്ള നിലയിൽ അതിനെ കണ്ടിരുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതിനൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം വികസനമായാലും ജനക്ഷേമമായാലും കേന്ദ്ര സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് നമുക്കതിൽ പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ആ വിഷയത്തിൽ വകകൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിൽ നിലവിലുള്ള പദ്ധതികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ബജറ്റ് എത്രത്തോളം കരുത്തു പകരുമെന്ന് വരും ദിനങ്ങളിൽ നമുക്ക് കണ്ടറിയാം. പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൃത്യമായ നടപ്പാക്കലിലൂടെ മാത്രമേ ബജറ്റിന്റെ യഥാർത്ഥ ഗുണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223330.
3: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
7: രഞ്ജനി നിരഞ്ജനി. രഞ്ജനി എന്ന രാഗത്തിൽ പോയ കാലത്തെ GNB എന്ന മഹാനായ സംഗീതജ്ഞൻ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയാണിത്. രഞ്ജനി രാഗം 59-ാമത് മേളകർത്ത രാഗമായ ധർമ്മവതിയുടെ ജന്യമാണ്.

0: അവരോഹണം മറ്റു പല രീതികളിലും പാടിക്കേൾക്കാറുണ്ട്. അങ്ങനെയും ഒക്കെ പാടി കേൾക്കാറുണ്ട്. ഈ രാഗത്തിൽ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രധാനമായും പഞ്ചമവർജ്ജ രാഗമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മധ്യമമാണെങ്കിൽ പ്രതിമധ്യമവും ഷഡ്ജവും പ്രതിമധ്യവും തമ്മിൽ ഒന്നിച്ചു പിടിച്ചാൽ കേൾക്കാൻ അത്ര ഇമ്പമില്ലാത്ത ഒരു ഹാർമോണിയാണ് കിട്ടുക. പഞ്ചമം ചേർത്ത് പോയാലോ ധർമ്മമതിയുടെ ഭാവം വരികയും ചെയ്യും. അപ്പോൾ ഷഡ്ജം ആധാരമാക്കിയുള്ള ഒരു സ്വരപ്രയോഗത്തിന് കേൾക്കാൻ ഇമ്പമുള്ള ഒരു ഹാർമോണി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്രയധികം ഹാർമോണിക്കായിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ഇല്ലാത്ത ഗാനങ്ങളിൽ, പ്രത്യേകിച്ചും സെമി ക്ലാസിക്കൽ ഗാനങ്ങളിൽ ആണ് ഈ രാഗം കൂടുതൽ ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. അത്തരമൊരു ഗാനമാണ് ഇന്ന്. 1978 പുറത്തിറങ്ങിയ രാജു റഹീം എന്ന ചിത്രത്തിനു വേണ്ടി MK അർജുൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയൊരു ഗാനമാണത്. ഈ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീ RK ദാമോദരനാണ്. പാടിയത് ശ്രീ യേശുദാസും. രഞ്ജനയിൽ സാധാരണ പാടാറില്ലാത്ത പ്രയോഗങ്ങളും ഇതിലുണ്ട്. പ്രത്യേകിച്ചും ഗരിസ എന്ന് പാടാറില്ല. ഈ ഗാനത്തിൽ അങ്ങനെ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്.
1: സർപ്പസൗന്ദര്യമേ നിന്നിലൻ
0: എന്നുള്ള ഭാഗത്ത് ഇത് വ്യക്തമാണ്.
1: ഗരിസ
0: എന്നാണ് പാടിയിരിക്കുന്നത്.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: പല പാട്ടുകളിലും രാജ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിലുമുണ്ട് വ്യത്യസ്തത. സോളോ വയലിൻ, സാക്സഫോൺ, ഷെഹനായി, ഇതിനെല്ലാം പുറമെ കോറസ് വയലിന്റെ ഒരു പട തന്നെ ഉണ്ടാവും. പാശ്ചാത്യ ക്ലാസിക്കൽ സ്വാധീനമുള്ള പാട്ടുകളിൽ പോലും രാഗച്ഛായകൾ അലിഞ്ഞുചേരുന്നതായി കാണാം. സിനിമയുടെ പശ്ചാത്തലവും പ്രാദേശികമായ സ്വരഘടനകളും ചേർത്ത് പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഗാനങ്ങൾ. ആ രാത്രി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, KJ യേശുദാസ്, S. ജാനകി എന്നിവർ ചേർന്ന് ആലപിച്ചത്.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
7: വാതില് തുറക്ക്, ഞാൻ അങ്ങാട് പോട്ടെ. വാതിലൊക്കെ തുറന്നിട്ടേക്കാണ്. അച്ഛൻ കണ്ണു തുറക്ക്. ദേവി, ഞാൻ വരണേണ്. അച്ഛൻ എന്തൊക്കെയാണ് പറയണത്? ആരാണ് ദേവി? അച്ഛന് ദൈവവിശ്വാസം ഒന്നുമില്ലല്ലോ. പിന്നെ എന്താണ് ദേവീനെ വിളിക്കണത്? മൂടൽ മഞ്ഞാണ് എല്ലായിടത്തും, ഒന്നും കാണാൻ പറ്റണില്ല. പരേഡ് ഗ്രൗണ്ടിൽ കൂടെ നടന്നു പോണത് വാസ്കോഡ ഗാമയല്ലേ? അയാൾ ഇവിടെ കിടന്നാണ് ചത്തത്, നമ്മുടെ കൊച്ചി കിടന്ന്. അങ്ങോരാണ് സർവ കുഴപ്പമുണ്ടാക്കിയിട്ട് അങ്ങാട്ട് ചത്തൊഴിഞ്ഞു കളഞ്ഞത്. അല്ല, ചത്താളെ എങ്ങനെയാണ് ഇപ്പോ കൊച്ചി കൂടെ നടക്കണത്? ഗാമേ, ദോ ഗാമേ, ഒന്ന് നിക്കവിടെ, ചിലത് പറയാനുണ്ട്. അച്ഛാ, വായൊന്ന് തുറക്ക്, ഈ മരുന്നെങ്കിലും കഴിക്കച്ചാ. അച്ഛാ, വാസ്കോഡ ഗാമ വലിയ പുണ്യാളനാണെന്ന് ഇപ്പം എല്ലാവരും പറയണുണ്ട്. ആർത്തിക്കാരനാണെന്നേ. കുറെ കള്ളന്മാരെയും തെമ്മാടികളും കൂട്ടിയല്ലേ അങ്ങൊരു കാപ്പാട് വന്നിറങ്ങിയത്. ഹലോ, കൃഷ്ണവൈദ്യരുടെ വീടല്ലേ? വൈദ്യരെ, കറുപ്പൻ്റെ മോനാണ് വിളിക്കണത്. അച്ഛന് തീരെ വയ്യ വൈദ്യരെ. ഇവിടെ വരും, ഒന്ന് വരാമോ? വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റണ അവസ്ഥയിലല്ല, ഇത്തിരി സീരിയസ് ആണ്. മൂന്നാം വരവിന് കൊച്ചി കടന്ന് മരിക്കണ നേരത്ത് വാസ്കോഡ ഗാമയ്ക്ക് 60 വയസ്സുണ്ടായിരുന്നെന്നാണ് പറയണത്. വെറും പൊളിയാണത്. ജനിച്ച തീയതി അറിയാണ്ട് എങ്ങനെയാണ് പ്രായം പറയണത്? അല്ലേലും പറങ്കികൾ ആക്രാന്തക്കാരും കള്ളന്മാരുമാണെന്നേ. പാഹയും ചത്തപ്പാ കൊച്ചിയിലെ ഫ്രാൻസിസ് പുണ്യാളന്റെ പേരിലുള്ള പള്ളി കൊണ്ടുപോയി കുഴിച്ചിട്ട്. ഓർക്കണം, 1520 സംഭവം. കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് പറങ്കികൾക്ക് നഷ്ടം പിടികിട്ടിയത്. ഇത്രയൊക്കെ കൊള്ളയടിച്ച് മുടിപ്പിച്ച ഈ നാട്ടീന്ന് ഗാമയുടെ ശവവും കൂടി മാന്തിക്കൊണ്ടു പോണതാണ് ബുദ്ധിയെന്ന് അവർക്ക് തോന്നി. ഗാമാപ്പളയ്ക്ക് ലോകം മുഴുവൻ പേര് കേൾപ്പിച്ച് വെലസി അങ്ങനെ നിൽക്കല്ലേ. അപ്പോ അയാക്കടെ ശവകുടീരം കാണാൻ ലോകത്തെല്ലായിടത്തു നിന്ന് ആള് വരും. ആ കാശും കൂടി നമുക്ക് കിട്ടണം. അതുകൊണ്ട് അവിടെ പോയിട്ട് ആ ശവവും തോണ്ടിക്കൊണ്ട് പോരടാന്ന് അവിടത്തെ രാജാവ് ഉത്തരവിട്ടു. 14 കഴിഞ്ഞപ്പാ ഗാമയുടെ അസ്ഥിയും പൊട്ടും പൊടിയും പെറുക്കി ലിസ്ബണിലെ ജെറോമിനാസ് ആശ്രമ പള്ളിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് പറയണത്. സത്യമാകാൻ ഒരു വഴിയുമില്ല, കള്ളപ്പരീക്ഷകളല്ലേ. പണ്ട്, അതായത് യാത്ര പുറപ്പെടുന്ന കാലത്ത്, വെറും ഗാളി കൂടി ചെക്കനായിരുന്ന ഗാമയും കൂടെയുള്ള കൊള്ളക്കാരും കൂടി നിന്ന് നെറ്റിയയിൽ കുരിശും വരച്ച് പ്രാർത്ഥിച്ച പള്ളിയാണത്രേ അത്. ആർക്കറിയാൻ സത്യാണോ ഇല്ലേന്ന്. എന്തായാലും നമ്മുടെ നാട്ടിന്നും ആഫ്രിക്കയിൽനിന്നും ഒക്കെ പൊന്നും പണവും വാരിക്കൊണ്ടുവന്ന് ആ പള്ളി പുതുക്കി പളപളാന്ന് മിന്നണ കോടീശ്വരൻ്റെ വക മാളിക പോലെ ഒരെണ്ണം പണിയാൻ മാനുവൽ രാജ ഉത്തരവിട്ടു. അങ്ങനെ പഹയന്മാരിപ്പോഴും ടൂറ് വരണവരുടെ കയ്യിന്ന് കണ്ടമാനം കാശു വാരിക്കൊണ്ടിരിക്കുക. കൊച്ചിക്കാരും മോശമൊന്നുമല്ല. ഇവിടത്തെ പള്ളിയിൽ ഗാമയുടെ പേരിൽ ശരിക്കിനുമുള്ള കല്ലറയുള്ളതല്ലേ? അപ്പൊ കാശു വരേണ്ടത് ഇവിടെ തന്നെയല്ലേ? കാശും പണവുമാണ് ഇവന്മാരുടെ സ്വർഗം. യേശുവും കുരിശുമൊക്കെ പടങ്ങളല്ലേ? എന്തിനായി ഈ കണ്ട പറയനെയും പോലേനെയും ബാലനെയും ഉള്ളാടനെയും പിടിച്ച് മതം മാറ്റിയത്? എണ്ണം കൂട്ടാൻ അല്ലാണ്ട് എന്തിനാണ്? 1823 കൊച്ചിയിൽ വെറും 43,000 ക്രിസ്ത്യാനികളാണ് ഉണ്ടായത്. അതങ്ങാട് 10-70 കഴിഞ്ഞപ്പാ 200,000 എങ്ങനെയുണ്ട് കളി?
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.

0: അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
1: HNK യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
3: FM പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയുടെ പ്രധാന സെഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 4, മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, പാലക്കാട് 2, കൊല്ലത്ത് 1 രോഗം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ രാത്രികാല തട്ടുകടകൾ, ഷവർമ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, ജ്യൂസ് സ്റ്റാളുകൾ എന്നിവയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. 2 സ്ക്വാഡുകളിലായി 84 സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. കോഴിക്കോട് കൊടുത്തായിൽ 3 കിലോ കഞ്ചാവും 28 ഗ്രാം MDMA താമരശ്ശേരി അഡോണ സ്വദേശി പിടിയിൽ മുഹമ്മദ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത്.
4: ഷോപിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ഷോപിക.
5: ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ.
6: ഒരു വല്ലാത്ത സ്വരഭംഗിയാണ് താരാട്ടുപാട്ടുകൾക്ക്. വാത്സല്യമെന്ന രാഗത്തിൽ, സ്നേഹമെന്ന ഈണത്തിൽ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് അമ്മയുടെ ചുണ്ടിൽ നിന്ന് അവ പെയ്തിറങ്ങുന്നത്. മലയാള സിനിമകളിലെ താരാട്ടുപാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത, എന്നാൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ചില താരാട്ടുപാട്ടുകളുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. എത്ര മനോഹരമായാണ് മിന്നാരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി ചക്കര കട്ടുതിന്നാൻ പോയ മഞ്ഞു കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചയുടെ കഥ പറഞ്ഞിരിക്കുന്നത്. SP വെങ്കടേഷിന്റെ സംഗീതവും MG ശ്രീകുമാറിന്റെ സ്വരവും കൂടിയാകുമ്പോൾ ആ പാട്ട് കുട്ടികൾക്കേറെ പ്രിയപ്പെട്ടതാകുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടൻ കുരുക്കിയ കഥയും കുട്ടികൾക്കേറെ പ്രിയപ്പെട്ടതായത് അമ്മമാരുടെ താരാട്ടുപാട്ടുകളിലൂടെയാണ്. ബിച്ചു തിരുമലയുടെ വരികളും എസ് ബാലകൃഷ്ണന്റെ സംഗീതവും യേശുദാസിന്റെ സ്വരവും കൂടി ചേർന്നപ്പോൾ ഒത്തൊരുമയുടെ പാഠം എത്ര എളുപ്പത്തിലാണ് കുഞ്ഞു മനസ്സിലേക്ക് ചേക്കേറിയത്. ചിത്രം വിയറ്റ്നാം കോളനി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഖാസിദ കലാം.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
7: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
6: രസം നാലിരട്ടി.
7: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: Crescent Builders, the most preferred homemaker in Calicut. RBG Arcade, Cherruti Road, Kozhikode.
11: Chetana Center for Neuropsychiatric Rehabilitation, Ilayanila.
12: Ilayanila.
11: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
13: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ഹവാകർ പാദരക്ഷകൾ റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികളിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ ഭരണാധികാരിയാണ് ഡോക്ടർ പി ബി സലീം, IAS. പശ്ചിമബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കെ സ്ഥാപനത്തെ വളർച്ചയിലേക്കും ദേശീയ തലത്തിൽ വലിയ അംഗീകാരങ്ങളിലേക്കും അദ്ദേഹം നയിക്കുകയുണ്ടായി. ഭരണരംഗത്ത് കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം തെളിയിച്ച കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ പി ബി സലീമുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
4: IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒപ്പിടുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരുപാട് ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യം, അത് ഇന്ത്യയിലെ
5: ദരിദ്രനായ
4: ആളെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാറുണ്ട്. ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് താങ്കൾ അന്നും ഇന്നും സൂക്ഷിക്കുന്ന ഒരു മൂല്യം, ഒരു പ്രിൻസിപ്പിൾ എന്താണ് ഒരു തീരുമാനമെടുക്കുമ്പോൾ?
5: അല്ല, അതിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ വലിയ തത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ മൂല്യബോധം. അതിനപ്പുറത്തേക്ക്, അതിൽ വലുതായിട്ട് അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഭരണത്തിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൻ്റെ ചെറുതായിട്ടെങ്കിലും നമുക്ക് മനസ്സിൽ വെക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇപ്പം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ

0: ഇത് ആരെയൊക്കെ ഏതെല്ലാം രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ക്വാളിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂട്ടാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ആവുക. അത് തീർച്ചയായിട്ടും ചെയ്യലുണ്ട്, ചെറുതായിട്ടും. അതിനപ്പുറത്തേക്ക് പ്രൊവാക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കലും ഉണ്ട്. രണ്ട് രീതിയിലാണ്, ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആയി വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെങ്കിലും രണ്ട് രീതിയിലാണല്ലോ ഭരണതരത്തിലെ കാര്യങ്ങൾ. അപ്പോൾ പ്രൊവാക്റ്റീവായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്.
1: താങ്കൾക്ക് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു നേട്ടമായിരുന്നു വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി, 100 കോടിക്കധികം ലാഭമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം പശ്ചിമബംഗാളിൽ. ആ ഒരു നേട്ടത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതുവരെയുള്ള അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു?
0: ബംഗാൾ വിദ്യുച്ഛക്തി ബോർഡ്, അല്ലെങ്കിൽ പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സെയിം സ്റ്റോറി തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകൾ, പവർ കോർപ്പറേഷനുകൾ പൊതുവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എല്ലാം അത് വലിയ രീതിയിൽ ചലഞ്ചിലാണ്. അതിപ്പോൾ കേരളത്തിലും അതേ അവസ്ഥയാണ്. മറ്റ് ബീഹാർ ആണെങ്കിലും യു പി ആണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, വൈദ്യുതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഏത് ഭരണമാണെങ്കിലും, അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വിദ്യുത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസിൻ്റെ ഒക്കെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതിനനുസരിച്ച് ഈ വൈദ്യുതി ചാർജ് കൂട്ടുക എന്നുള്ളത് ജനങ്ങളിൽ നിന്ന്
0: സ്വാഭാവികമായിട്ട് നടപ്പാക്കാത്ത കാര്യമാണ്, ചെയ്യാൻ കഴിയാത്ത. അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇംബാലൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന വൈദ്യുതി ബോർഡിലാണെങ്കിലും അതുപോലെ സംവിധാനങ്ങളിലൊക്കെ എഫിഷ്യൻസിയുടെ, ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലൈനിൽ നിന്ന് ഹുക്കിട്ട് ഇല്ലീഗലായിട്ട് കണക്ഷൻ എടുക്കുന്ന 100 കണക്കിന് ഇൻസ്റ്റൻസസ് ഉണ്ട്. അതുപോലുള്ള മറ്റിതാണ്, ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി കൊടുത്താൽ അതിൻ്റെ ബില്ല് കിട്ടാ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെ. ഇതുകൊണ്ടൊക്കെ തന്നെ വൈദ്യുതി ബോർഡിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബംഗാളിൽ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബംഗാളിലെ വൈദ്യുതി ബോർഡിൽ 2019 ഞാൻ ചാർജ് എടുക്കുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട്. അന്ന് ലോസ് മേക്കിംഗ് ആയിരുന്ന കമ്പനി ഇന്നിപ്പോൾ 2021 ആദ്യമായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് പെർഫോമിംഗ് പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അതിനെ അംഗീകരിച്ചു. അത് വലിയ റെക്കഗ്നീഷൻ വന്നു. എന്ന് മാത്രമല്ല, ഗ്രാജുവലി പതുക്കെ പതുക്കെ നമുക്കത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ നമുക്ക് ചാർജ് കൂട്ടിയിട്ട് കമ്പനിയെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ ഒഴിവാക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റ് അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സാധ്യമായിട്ടുള്ള കാര്യം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജീവനക്കാരും ആളുകളെ അവരെ മൊബിലൈസ് ചെയ്തുകൊണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ചെയ്തത് അവിടെയുള്ള സ്റ്റാഫിനെ, എംപ്ലോയീസിനെ മൊബിലൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരൊരു പാർട്ടിസിപ്പേഷൻ, അവർക്ക് അവരുടെ സ്വന്തമാണ് ഈ സ്ഥാപനം എന്ന തോന്നലുണ്ടാക്കാനും അതിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തോന്നലുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളവിടെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒന്ന്, നമ്മളൊരു മന്ത്ലി സ്റ്റാർ ഓഫ് ദി മന്ത്, ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്, എല്ലാ തരത്തിലുള്ള ക്ലറിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ആണെങ്കിലും നോൺ ടെക്നിക്കൽ, ടെക്നിക്കൽ ഓഫീസ്, എല്ലാ ലെവലിലും സ്റ്റാർ ഓഫ് ദി മന്ത് എന്ന രീതിയിൽ ഈ ബാക്കിയുള്ളവർ, സഹപ്രവർത്തകർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മളെല്ലാ കേന്ദ്രങ്ങളിലും പരസ്യമായി പ്രദർശിപ്പിക്കാനും അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് അനുമോദിക്കുന്ന സിസ്റ്റം. അതുപോലെ തന്നെ വർഷാവസാനം ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും നന്നായി പ്രവർത്തിച്ച ജീവനക്കാരെ, എല്ലാ തരത്തിലുള്ള ജീവനക്കാരെയും തിരഞ്ഞെടുക്കുകയും അവർക്ക് ക്യാഷ് ഇൻസെൻറ്റീവ് അടക്കം കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കുള്ള ഗ്രാൻറ്റുകൾ, ജീവനക്കാർക്ക്, ഓഫീസർമാർക്ക് അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയ്ക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാനും കാണാനും, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകാനുള്ള അവസരങ്ങൾ, സ്കോളർഷിപ്പുകൾ, ഇതെല്ലാം ഏർപ്പെടുത്തി.
1: ഇതൊക്കെ സാധാരണ സ്വകാര്യ മേഖലയിൽ മാത്രം സാധ്യമാകും.
0: അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ആയ വർഷം മുതൽ എല്ലാ ജീവനക്കാർക്കും, ഏറ്റവും താഴെയുള്ള ജീവനക്കാരൻ മുതൽ ഏറ്റവും മുകളിലുള്ള ജീവനക്കാരൻ അല്ലെങ്കിൽ ഓഫീസർ വരെ എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തു. അത് വലിയൊരു
1: സമയത്ത് മാത്രം അത് തുടർന്നു പോകുന്നു,
0: അല്ല തുടർന്നു പോരുന്നു. അപ്പൊ എന്റെ അതിൻ്റെ അകത്തൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പോളിസി ഉണ്ടായിരുന്നത്, ഇത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലാക്കിയത് ജീവനക്കാരാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലാഭത്തിന്റെ ഒരു വിഹിതം അവർക്ക് അർഹതപ്പെട്ടതാണ്.

0: പക്ഷെ അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതൊരിക്കലും നമ്മൾ ചെയ്യലില്ല. ഇപ്പം സർക്കാർ സംവിധാനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പം എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യം, സർക്കാർ സംവിധാനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും അതിനുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടില്ല. അതുപോലെ തന്നെ എത്ര വർക്ക് ചെയ്യാതിരുന്നാലും അതിനനുസരിച്ചിട്ട് അതിനുള്ള ഒരു ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ചെയ്യില്ല.
1: ഒന്നും കുറയുന്നില്ല.
0: ഇപ്പൊ തീരെ വർക്ക് ചെയ്യാത്തൊരു സ്റ്റാഫ് നമ്മൾ ശമ്പളം കുറയ്ക്കുന്നുണ്ടോ?
1: ഇല്ല.
0: അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓഫീസർക്ക്, ഒരു ജീവനക്കാരൻ, നമ്മൾ ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ഇൻസെന്റീവും ഇല്ല, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഇത് വലിയൊരു ഇഷ്യൂ ആണ്.
1: പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റും ഈ ഒരു പരാതി
0: കോമ്പറ്റീഷൻ വരും, അവർക്കും ചെയ്യാമല്ലോ.
1: അല്ല, അവർക്ക് ഈ ബോണസോ അല്ലെങ്കിൽ ഇൻസെന്റീവോ കിട്ടിക്കോളുന്നില്ലല്ലോ.
0: അല്ല, ഒരു ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കണം. ഇതിപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്, സാധ്യതകളുണ്ട്.
1: പക്ഷെ അവിടെയും മുകളിലിരിക്കുന്ന ആളുകൾ ആ തീരുമാനം എടുത്താലല്ലേ അത് ചെയ്യുള്ളൂ,
0: ചെയ്യാൻ പറ്റൂ. അല്ല, അതൊരു ഒരു സോഷ്യൽ പ്രഷറായിട്ട് വരാമല്ലോ. ഇപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ അവിടെയുള്ള യൂണിയനുകൾക്ക് ബാക്കിയുള്ളവർക്ക് ആവശ്യപ്പെടാം, അവർക്ക് പെർഫോമൻസിലൂടെ പെർഫോമൻസ് ഒരു ഇൻസെൻറ്റീവായിട്ട് കൊണ്ടുവരാൻ, അല്ലേ, അതൊരു ബാർഗെയിനിങ് പോയിന്റായിട്ട് കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നുന്നു.
1: അങ്ങനെ ഏതെങ്കിലും മാതൃകകൾ പിന്നീടുണ്ടായോ?
0: പിന്നീടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ യൂണിയൻ ഇത് ആവശ്യപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, നമുക്കും ഇൻസെൻറ്റീവ് വേണം. അപ്പോൾ അവർ നമ്മളെയും ഇത് ചെയ്തു, ബന്ധപ്പെട്ട അടുത്ത ഉദ്യോഗസ്ഥർ. അപ്പം പിന്നെ അവർ പെർഫോം ചെയ്ത് അവർ ഈ കമ്പനിയെ മാറ്റിയെടുത്താൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ നിങ്ങൾ ചെയ്യാം, സ്വാഭാവികമായിട്ട് അവരുടെ റൈറ്റ് ആണല്ലോ, നിങ്ങളുടെ ഒരു ഔദൗര്യമല്ലല്ലോ, അത് അവരുടെ റൈറ്റായിട്ട് കൊണ്ടുവരണം. അല്ല, അതൊരു മാറ്റം സാമൂഹികമായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ബംഗാൾ വൈദ്യുതി ബോർഡിനെ ഇന്ത്യയിലെ ഒന്നാം നമ്പറാക്കി മാറ്റിയത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ പൊതുമേഖലയിലുള്ള വൈദ്യുതി സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ 215 സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. അതിൽ സ്വകാര്യ മേഖലയിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളുമുണ്ട്. റിലയൻസ് പവർ അല്ലെങ്കിൽ അംബാനി പവർ തുടങ്ങിയിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾ ഉൾപ്പെടെ ഇതിലുണ്ട്. അപ്പം നമുക്ക് ഈവൻ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ അപ്പുറത്തേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതിലെ ജീവനക്കാർക്ക് എന്നത് സ്വാഭാവികമായിട്ടും പൊതുമേഖലയിലുള്ള മുഴുവൻ ജീവനക്കാർക്കും, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഉള്ളവർക്ക് ഒരു അഭിമാനമായി മാറാവുന്ന, കാരണം ഇന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ പലരുടെയും ഒരു പറച്ചിൽ തോന്നൽ, പൊതുമേഖലയാണെങ്കിൽ രക്ഷപ്പെടില്ല,
1: അതെ,
0: അതിനെ സ്വകാര്യവൽക്കരിച്ചാൽ
1: അതിന്
0: വലിയ മാജിക് ഉണ്ടായി വരും എന്നുള്ളതാണല്ലോ. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പൊതുമേഖലയ്ക്ക് ഈവൻ സ്വകാര്യ മേഖലയെ കവച്ചു വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവും, അത് ഇന്ത്യയിൽ തന്നെ സാധ്യമാവുമെന്ന് കൂടിയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പം ഈ വൈദ്യുതി ബോർഡെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്താണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റവും അധികം യൂണിയനുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിൽ ഉള്ള ഒരു മേഖലയാണ്. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും താരതമ്യേന അത് കുറവുള്ള മേഖലകളിൽ ഇതിനേക്കാൾ അനായാസമായിട്ട് ചെയ്യാൻ കഴിയേണ്ടതാണ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
2: താങ്കളുടെ ഈ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ വ്യക്തി എന്ന രീതിയിൽ കൂടി കുറച്ച് വിശേഷങ്ങൾ ചോദിക്കണമല്ലോ. പൂർണ്ണമായിട്ടും വ്യക്തിപരവും അല്ല, എന്നാൽ ഒഫീഷ്യലും അല്ല എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ആദ്യം ചോദിക്കാം. താങ്കളുടെ സഹോദരനാണ് പി ബി നൂഹ് ഐ എ എസ്. താങ്കളുടെ തന്നെ മാതൃക പിന്തുടർന്ന് അദ്ദേഹവും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെത്തി. ഒരേ വീട്ടിൽ നിന്ന് രണ്ട് ഐ എ എസുകാർ എന്നത് നമ്മുടെ കേരളത്തിൽ താരതമ്യേന വളരെ കുറവാണ്.
3: കേരളത്തിലല്ല, എവിടെയാണെങ്കിലും കുറവാണ്.
2: ആ കുറവാണ്. അപ്പോ താങ്കളുടെ ഒരു ഗൈഡൻസ് അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത് ഇതിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ ഇന്ന് ഇപ്പോൾ അദ്ദേഹം സർവീസിലുള്ളപ്പോൾ ഒരു മെന്റർ എന്ന രീതിയിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടോ?
3: ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് നൂഹ് അനുജന് ഐ എ എസിൽ വരുന്നത്. ഞാൻ കോഴിക്കോട് മൂന്നര വർഷം കളക്ടറായിരുന്നല്ലോ. അതിൽ അവസാന വർഷം 2012 വരുന്നത്. അപ്പോൾ സ്വാഭാവികം അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കോഴിക്കോട് കളക്ടറായിരുന്നതും അതിൻ്റെ ഒരു ജനങ്ങൾക്ക് നിന്ന് കിട്ടിയ വലിയ ഒരു അംഗീകാരമൊക്കെ ആ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പ്രയത്നിക്കാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്.
2: ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു,
3: ഇൻസ്പിരേഷൻ ആയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കറിയാം. സഹോദരങ്ങൾ എന്ന നിലയിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നതാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരേ മേഖലയിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ ആ കാര്യങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും രീതിയിലുള്ള
2: കൊടുക്കൽ വാങ്ങലുകളൊക്കെ
3: നടക്കാറുണ്ട്. ജനങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രകടനം ആണല്ലോ നമ്മൾ കണ്ടത്.
2: അതെ, നിങ്ങൾ രണ്ട് സഹോദരങ്ങളാണോ ഉള്ളത്?
3: ഞങ്ങൾ മൊത്തം 6 സഹോദരന്മാരും 2 സഹോദരിമാരും.
2: എട്ടുപേരാണ് മക്കൾ?
3: എട്ടുപേര്, മൂവാറ്റുപുഴ.
2: താങ്കൾക്ക് ആ ഒരു കാലത്ത് ഇതിലേക്ക് വരാൻ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമോ വ്യക്തിയോ അങ്ങനെ ഉണ്ടോ?
3: എനിക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് വരാൻ എന്നോട് ആദ്യം ഉപദേശിച്ചത് അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പ്രചോദനമായത് എൻ്റെ സ്വന്തം ഉമ്മയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മക്കളോട് പറയും, ചില മക്കളോട് പറയുമല്ലോ, നീ ഇങ്ങനെ വലുതാവുമ്പോൾ ഡോക്ടറായി കാണണം അല്ലെങ്കിൽ ഇന്നതാവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്ന പോലെ ഉമ്മ എന്തോ എന്നോട് പറയുമായിരുന്നു, നീ വലുതാവുമ്പോൾ കളക്ടറാവണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ ഒരു പക്ഷേ കളക്ടർ എന്നതിൽ കേൾക്കുന്നത്. അത് പിന്നീട് നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ തറച്ചത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടതാണ് ഇതിനൊരു തുടക്കം. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു.
2: ആദ്യത്തെ ഒരു ചിന്ത
3: അങ്ങനെയാണ്. പിന്നീട് അതിൽ നിന്നാണ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതാണല്ലോ നമുക്ക്
2: വലിയ കാര്യം,
3: വലിയ കാര്യം, ഏറ്റവും വലിയ കാര്യം, ഏറ്റവും അവസാന വാക്ക്. അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിയോഗവും.
2: താങ്കളുടെ ഭാര്യ 2 നോവലുകൾ എഴുതി, എങ്ങനെയാണ് എഴുത്തുകളെ താങ്കൾ കാണുന്നത്?
3: ഭാര്യ ഫാത്തിമ സുഹറ, എഴുത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന, അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ പണ്ട് മാസികകളിലും ആനുകാലികളിലൊക്കെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കലാപരമായിട്ട് കഴിവുകളുള്ള, അതിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നു. 2 പുസ്തകങ്ങൾ മാതൃഭൂമി പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്.
2: ഫാത്തി സലീം എന്ന പേരിലാണ് എഴുതുന്നത്.
3: ഫാത്തി സലീം എന്ന പേരിലാണ് എഴുതുന്നത്.
2: രണ്ടാമത്തെ നോവൽ വരുന്നത് ബംഗാൾ പശ്ചാത്തലമായിട്ടാണ്.
3: ബംഗാളിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിന്റെ, അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു ഉള്ളടക്കം.
2: അതെ അതെ.
3: അല്ലാതെ വായിച്ചപ്പോഴാണ് ഇത്രത്തോളം ഇവർ ഇതിനെപ്പറ്റി കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തിരിയുന്നത്. നമുക്കങ്ങനെ മനസ്സിലാവില്ല ഇങ്ങനെ ഇത്രയും വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ വീട്ടില് ഒരു കളക്ടറുടെ വീട്ടില് ജോലിക്ക് വരുന്ന, അല്ലെങ്കിൽ അവിടെ കക്കൂസ് വൃത്തിയാക്കാൻ വരുന്നവരുടെ കൂടി ഒരു ഒരു ചിന്ത അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമൊക്കെയായി ബന്ധപ്പെട്ട്

0: ഇത്ര സൂക്ഷ്മമായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് എനിക്ക് തിരിഞ്ഞത് അപ്പോഴാണ് അത്.
1: പിന്നെ മക്കൾ?
0: മക്കൾ എനിക്ക് മൂന്ന് പേരാണ്, മൂന്ന് പെൺകുട്ടികൾ. അവര് കുടുംബത്തോടൊപ്പം അവിടെ തന്നെയാണ്, കൽക്കത്തയിൽ തന്നെയാണ്. മൂത്തയാള് മെഡിസിന് പഠിക്കുന്നു, ബാക്കി രണ്ടുപേര് സ്കൂളിൽ കൽക്കത്തയിൽ തന്നെ.

0: ആകാശത്തോപ്പിൻ കിന്നരൻ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: നമ്മള് പറഞ്ഞു തുടങ്ങിയത് കോഴിക്കോടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു, അപ്പൊ അവസാനിപ്പിക്കുന്നതും കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആകാം. താങ്കളുടെ ജീവിതത്തിൽ സർവീസിലൊക്കെ താങ്കൾ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് പറയാറുണ്ട്.
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ ഇന്നിപ്പോ കോഴിക്കോട് മറ്റൊരു തരത്തിൽ കൂടി ഇപ്പോൾ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ഫുഡ് സ്ട്രീറ്റുകൾ വരുന്നു, സാഹിത്യ നഗരമായി അറിയപ്പെടുന്നു, കൾച്ചറൽ രീതിയിൽ കൂടി അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉള്ള ഒരു കോഴിക്കോടിനെ കുറിച്ചും അതിന് ഇനി ഒരു പക്ഷേ കൈവരിക്കാവുന്ന നേട്ടങ്ങളെ കുറിച്ചും ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്?
4: എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇന്നല്ല, പണ്ട് മുതൽ തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ ഒരു പ്രത്യേകതയുള്ള നഗരമാണ്, ഒരു നന്മയുള്ള നഗരമാണ്. ആ രീതിയിൽ തന്നെയാണല്ലോ കോഴിക്കോട് പ്രശസ്തമായത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിന് വളരെയധികം, അതിന് കുറേ കൂടി അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടും കോഴിക്കോട്ടെ നല്ല മനുഷ്യരും അവരും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഈ നന്മ കോഴിക്കോടിനപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്ക് ബാക്കി ആളുകളെയും ബാക്കി നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള ഇനീഷ്യേറ്റീവ് കൂടി, അല്ലെങ്കിൽ അതിനുള്ള അല്ലേ, അതിന് കൂടി മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ എല്ലാം പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കോഴിക്കോടുള്ള പോലുള്ള ഒരു കൂട്ടായ്മ, ആ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ നന്മ ഉള്ള മനുഷ്യർ മറ്റു പല സ്ഥലങ്ങളിലും കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം എല്ലായിടത്തും നടക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു നന്മ ബാക്കിയുള്ളവർക്ക് കാണിച്ചു

0: കൊടുക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യത കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. സാംസ്കാരിക നഗരം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
1: തീർച്ചയായിട്ടും താങ്കൾ കോഴിക്കോടിനെ കുറിച്ചും ബംഗാളിനെ കുറിച്ചുമാണ് ഇപ്പോൾ വിശദമായി സംസാരിച്ചത്. ഈ രണ്ട് നഗരങ്ങൾക്കുമുള്ള ഒരു വിളിപ്പേര് എന്ന് പറയുന്നത് ഒന്ന് സിറ്റി ഓഫ് ട്രൂത്ത് ആണ്,
0: മറ്റേ സിറ്റി ഓഫ് ജോയ് ആണ്.
1: സിറ്റി ഓഫ് ജോയ് ആണ്. രണ്ടും മനുഷ്യരിലാണ് ഈ ഒരു നന്മ കാണുന്നത്.
0: മനുഷ്യ നന്മയാണ് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം ബംഗാളികളും മലയാളികളും തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് കൂടിയാണത്. മനുഷ്യരെന്ന നിലയ്ക്ക് ബംഗാളികളും മലയാളികളും ഒത്തിരി സമാനതകളുള്ളവരാണ് നമ്മൾ പറഞ്ഞല്ലോ.
1: അതെ,
0: അതിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും ബംഗാളികൾ എന്ന് പറയലുണ്ട്. അതിലൊരു തെറ്റില്ല. പക്ഷെ ബംഗാളികൾ എന്ന് പറയുന്നതിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അവരെ ഒന്ന് കുറച്ച് കണ്ടുകൊണ്ടാണ് പറയുന്നത് എനിക്ക് തോന്നലുണ്ട്. അതിൽ രണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ വരുന്നവരിൽ അധിക പകുതി പേരും ബംഗാളികളല്ല. അസാമിൽ നിന്ന് വരുന്നവരെയും ഒറീസക്കാരെയും ബീഹാരികളെയും യുപ്പിക്കാരെയും ഒക്കെ നമ്മൾ ബംഗാളി എന്നാണ് പറയുന്നത്.
1: അതെ അതെ.
0: രണ്ട്, അവരൊരിക്കലും നമ്മൾ കുറച്ച് കാണേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അന്യദേശ തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്ന ഇവർ, കാരണം അവരുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കേരളമായിട്ട് നിലനിൽക്കുന്നത്.
1: അതെ,
0: പണ്ട് ഗൾഫ് ഗൾഫായിട്ട് നിലനിന്ന പോലെ മലയാളികൾ പോയത് കൊണ്ട് ഗൾഫിന് ഗുണമേ ഉണ്ടായുള്ളൂ, ദോഷം വന്നില്ല. എന്നതുപോലെ തന്നെ നമ്മളീ പറയുന്ന ബംഗാളികൾ വരുന്നതുകൊണ്ട് കേരളത്തിനും നമ്മുടെ നാടിനും ഗുണമേ ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇപ്പോൾ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഒരു ആശങ്ക, ഒരു കൺസേൺ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ പ്രായമായ ആളുകൾ മാത്രമാണ്, കൂടുതൽ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി ആളുകൾ വരുന്നു എന്നുള്ളത്. ഇത് ബംഗാളിലൊക്കെ ഒരു ആശങ്കയായി മാറിയിട്ടുണ്ടോ, അവിടെ ആളുകളില്ല എന്നുള്ള രീതിയിൽ?
0: ബംഗാളിൽ രണ്ട് രീതിയിൽ ഇത് നമുക്ക് വിസിബിൾ ആണ്. ഒന്ന് വിസിബിളാകുന്ന, പണ്ട് ഒരു 10-30 വർഷം മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയാൽ നമ്മൾ ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വീട് കണ്ടാൽ നമുക്ക് അവരോട് ചോദിക്കാതെ തന്നെ പറയാം ഇത് ഇവർ ബംഗാളിന് വെളിയിൽ കേരളത്തിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ മൈഗ്രൻ്റ് ലേബറായിട്ട് പോയിട്ടുള്ളതാണ് അത് പറയാം. രണ്ട്, കുറച്ചുകൂടി സാമൂഹികമായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ, ഹൈസ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ബോയ്സിൻ്റെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം കുറയുകയും പെൺകുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വരുന്ന പണിക്ക് വരുന്ന ആളുകളിൽ ആ ഒരു സ്കൂളിംഗ് ഏജിലുള്ളവരുണ്ട്, ഒരു 15 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയുള്ളവരാണല്ലോ. അപ്പോൾ ഇതിൽ അധികവും ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി വരുന്ന ആൺകുട്ടികളാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ്. ആൺകുട്ടികൾ കുറവും പെൺകുട്ടികൾ കൂടുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കല്യാണത്തിന് വരുമ്പോൾ, അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതാണ്, പെൺകുട്ടികൾ പഠിച്ചതായിരിക്കും ആൺകുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പഠിച്ച ആൺകുട്ടികളെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സമൂഹത്തിലുണ്ടാക്കുന്ന
1: കോൺസിക്വൻസ്
0: കൂടുതലാണ്.
1: ഇപ്പോൾ എന്തായാലും ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തി ദീർഘനേരം കോഴിക്കോട് ആകാശവാണിയുടെ ശ്രോതാക്കളുമായിട്ട് ഈ ഒരു പരിപാടിയിൽ സംവദിച്ചതിന് വളരെ സന്തോഷം. താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: ഒത്തിരി ഒത്തിരി സന്തോഷം. വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് വരാനും കോഴിക്കോടെ ആളുകളുമായി നേരിട്ടല്ലെങ്കിൽ കൂടി സംവദിക്കാൻ കഴിയുന്നത്. സന്തോഷമുണ്ട് ഇതിനൊരു അവസരം ഒരുക്കി തന്നതിന് കോഴിക്കോട് ആകാശവാണിയോട്. ഒത്തിരി സന്തോഷം, നന്ദി, നമസ്കാരം.
2: ഔദ്യോഗിക ജീവിതത്തിൽ ഭരണനിർവഹണം പോലെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായുള്ള ബന്ധവും. കേരളത്തിൽ നിന്ന് ബംഗാളിലേക്കും ഒരു ജില്ലയുടെ ഭരണത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിലേക്കും നീണ്ട അനുഭവങ്ങളാണ് ഡോക്ടർ പി ബി സലീം IAS പങ്കുവച്ചത്. റിയൽ FM പോഡ്കാസ്റ്റിൽ കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ പി ബി സലീമുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം സമാപിച്ചു.
3: ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്.
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: സമർപ്പിച്ചത്
5: ഹവാക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
6: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
7: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
6: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ,
7: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്ക്.

0: ഒപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു, നിർത്ത്.
3: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂളാകൂ.
5: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
5: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
8: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയുടെ പ്രധാന സെഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗാ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംഘടനകളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. കേന്ദ്രമന്ത്രി JP നദ്ദ ശാന്തിപാതയിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് നരിക്കുനി അഗ്നിരക്ഷാ നിലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ സമ്പർക്ക പട്ടികയിലെ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8ാം ഘട്ടം കണ്ണൂരിൽ ആരംഭിച്ചു. അടുത്ത മാസം 13 വരെയാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. FM പ്രധാന വാർത്തകൾ. ഇനി 10 മണിക്ക്
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

ന്യൂ ഹിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യഗാനം മധുവിധു എന്ന ചിത്രത്തിലേത്, വിനീത് ശ്രീനിവാസനും സിത്താര കൃഷ്ണകുമാറും പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: മനു മഞ്ജുത്തിന്റെ വരികൾ, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, ശക്തിശ്രീ ഗോപാലൻ പാടിയത്, ചിത്രം സർവം മായ

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ന്യൂ ഹിറ്റ്സ്.
1: ഇനി കേൾക്കാം സായ് അഭയങ്കർ സംഗീതം നൽകി ജൊനീറ്റ ഗാന്ധിയോടൊപ്പം പാടിയത്, ചിത്രം ഡ്യൂഡ്, ഗാനരചന ആദേശ് കൃഷ്ണ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: സായി, സ്മൃതി, അനിരുദ്ധ, രവിചന്ദ്രൻ എന്നിവർ പാടിയത് ചിത്രം കൂലി.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
5: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.

0: ന്യൂ ഹിറ്റ്സ്.
1: ബാഗി ഫോർ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ജോഷ് ബ്രാർ, പരമ്പര ടണ്ടൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: നീരജ് ശ്രീധർ, ശ്രുതി ധസ്മൻ എന്നിവർ പാടിയത് ചിത്രം ഹൗസ്ഫുൾ 5.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്.
1: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: എന്റെ ചേട്ടാ, ഇതെന്ത് ഓഫീസൊന്നും തുറക്കണ്ടേ?
3: എന്നാ പറ്റിയടാ?
2: ഞാൻ എത്രയായി ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നു.
3: എടാ വേണു, ഓഫീസ് തുറക്കേണ്ട സമയം ആവുന്നല്ലേ ഉള്ളൂ.
2: അതെയോ?
3: നിന്നോട് ആര് പറഞ്ഞു ഇത്ര നേരത്തെ തന്നെ ഒന്ന് ഇവിടെ കുത്തിയിരിക്കാൻ?
2: ഈ ലോക കയ്പ് മത്സരം തുടങ്ങിയതോടെ എന്റെ സമയബോധം ആകെ തകരാറിലായിരിക്കണം. ഏട്ടാ,
3: എടാ ലോക കയ്പ് മത്സരമല്ല, ലോക കപ്പ്. ഇടയ്ക്കൊക്കെ ഒന്ന് നാക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധി കിട്ടില്ല. കപ്പ് കപ്പ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ.
2: നാക്ക് വടിക്കാത്തത് കൊണ്ടൊന്നുമല്ല,
3: പിന്നെ
2: എന്നെ സംബന്ധിച്ച്
3: ഓ
2: ഇതിപ്പോ ലോക കയ്പ് മത്സരമായി മാറിയിരിക്കുകയാണ് എന്റെ ഏട്ടാ.
3: എടോ, ലോകർക്ക് മുഴുവൻ മധുരമായ കാര്യം നിനക്ക് മാത്രം എങ്ങനെയാവേണു? കയ്പായ പോയേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ.
2: രാത്രി മുഴുവൻ പിള്ളേർ കിടന്ന അലർച്ചയും ബഹളവുമല്ലേ, സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല.
3: ഓഹോ,
2: അതുകൊണ്ടാണ് ഞാൻ ലോക കയ്പ് മത്സരം എന്ന് പറഞ്ഞത്.
3: ആന്നോ,
2: ഇനി കുറച്ചു നാട് ഇമ്മാതിരി ബഹളത്തിനിടയിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങേണ്ടി വരും.
3: എടാ, നീയൊക്കെ എവിടെ കിടന്ന് ആയി ഉറങ്ങുന്നേ? നിന്റെ റൂമിൽ പോയി കഥകടച്ച് കിടന്ന പിള്ളാരുടെ ശബ്ദമൊന്നും കേൾക്കത്തില്ലല്ലോ. അവിടെ കിടന്ന സുഖമായി ഉറങ്ങാൻ പറ്റില്ലേ?
2: കുറച്ചായി ഞാനും പിള്ളേരോടൊപ്പം കളിയും കണ്ട് ടി വി റൂമിൽ തന്നെയാ കിടപ്പ്.
3: അതുകൊള്ളാം.
2: ഗോളടിക്കുന്നേരം പിള്ളേരുടെ ഒരു ലോക ബഹളവും ആർപ്പും കേട്ട് ഞെട്ടി ഉണരും. അങ്ങനെയാണ് എന്റെ ഉറക്ക് പോകുന്നത്.
3: എന്റെ വേണു, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നിന്റെ മുറി പോയി കഥകടച്ച് കിടന്നാ പോരെ. ഈ ബഹളത്തിന്റെ ഇടയിൽ തന്നെ കുത്തിത്തിരുകി പോയി കിടക്കണോ?
2: നാട്ടുകാരെ ലോകകപ്പ് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇല്ലെന്ന് പറയുന്നത് മോശമല്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ ബഹളവും സഹിച്ച് ടി വി റൂമിൽ തന്നെ കിടക്കണത്.
3: ഒന്നും പറയാനില്ല, ഒരു വല്ലാത്ത ജന്മം.
2: ഇന്ന് നമ്മുടെ സ്റ്റാഫ് വരില്ലേ? കുറച്ച് പണി ഉണ്ടായിരുന്നു.
3: വരും വരും വരും, വരാതിരിക്കില്ല.
2: പെണ്ണുങ്ങൾ ലോക കയ്പിൽപ്പെട്ട് കാണും, അതാണ് ഇങ്ങനെ ലേറ്റ്.
3: ദാണ്ടെ, നമ്മുടെ ശ്രുതി വരുന്നുണ്ടല്ലോ.
2: എന്താ മാഡം ലോകകപ്പിൽ പെട്ടുപോയോ ഇങ്ങനെ ലേറ്റ് പിടിക്കാൻ?
4: ഏയ്, ലോകകപ്പിൽ തൊടാൻ പോയതൊന്നും അല്ല, ബസ് വെയിറ്റ് ചെയ്ത് നിന്നതാണ് പറ്റിച്ചത്.
2: നിങ്ങൾ നിത്യേന നടന്നു തന്നെയല്ലേ വരണത്? ഇന്ന് മാത്രം ബസ് പിടിക്കാൻ നോക്കിയതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ.
4: ഇതിലെന്ത് ദുരൂഹതയാണ് വേണു കേട്ടാ? ഞങ്ങൾക്കിപ്പോ ബസ്സിൽ കാശ് വേണ്ടല്ലോ. എന്നാലൊന്ന് കേറി നോക്കാവുന്ന വെച്ച് കുറച്ചു നേരം നിന്ന് നോക്കി
3: നോക്കി നോക്കി നിന്നതുകൊണ്ട് ഇന്ന് ബസ് ഉണ്ടായി കാണില്ല അല്ലേ?
4: ബസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കേറാൻ പറ്റണ്ടേ?
3: അയ്യോ,
4: ഭൂലോക തിരക്ക്, അതുകൊണ്ട് നടന്നു തന്നെ പോന്നു.
3: നടക്കണത് തന്നെയാ ശ്രുതി നല്ലത്, വഴിയിൽ നാലാളെ കാണാം, നല്ല ആരോഗ്യം കിട്ടത്തില്ലയോ.
4: നടക്കണോണ്ട് മാത്രം കാര്യായില്ല, നടക്കണ വഴിയിൽ മുഴുവൻ കൈ കിട്ടണത് മുഴുവൻ വലിച്ചെറിയാണ്ടിരിക്കാനും മനസ്സ് കാണിക്കണം.
3: അത് ശരിയാ.
4: ഞാൻ ഈ നടന്നു വരുന്ന വഴിയിലെ പല സ്ഥലത്തും പ്ലാസ്റ്റിക്കും തെർമോക്കോളും ഒക്കെ എത്രയാ

0: വലിച്ചെറിഞ്ഞിരിക്കുന്നേ? ഈ അഴുക്ക് കലർന്ന വെള്ളം എത്ര തരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്?
1: ഞങ്ങൾ പണ്ടേ ഒന്നും വഴിയിൽ വലിച്ചെറിയില്ലട്ടോ. എല്ലാ വേസ്റ്റും പറമ്പിന്റെ മൂലയിൽ കൂട്ടിയിട്ട് തീ കൊടുക്കും, പിന്നെ വേസ്റ്റിന്റെ പൊടി പോലും ഉണ്ടാവും.
2: താൻ എന്തൊരു മഹാഭാവിയാണോടോ, വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു സാധനവും കത്തിക്കാൻ പാടില്ലാടോ. പ്ലാസ്റ്റിക്കും അതുപോലുള്ള കൃത്രിമ സാധനങ്ങളും ഗ്രീൻ ആർമിക്കാർ വരുമ്പോൾ അവർക്ക് അങ്ങ് കൊടുക്കണം കേട്ടോ. ജൈവ സാധനങ്ങൾ മണ്ണിൽ തന്നെ അലിയാനുള്ള ബയോ കമ്പോസ്റ്റ് സംവിധാനം പോലുള്ളത് നിനക്ക് ഉണ്ടാക്കിയാൽ എന്നാ?
0: നല്ല കോട്ടും സൂട്ടിയോട്ടും മുന്തിയ കാറിൽ പോയാലൊന്നും പരിഷ്കൃതനാവില്ല വേണോട്ടാ. അവരവരുടെ ചുറ്റുപാടുകൾ വൃത്തിയോടെ സൂക്ഷിക്കുന്നവരാണ് ശരിക്കുള്ള പരിഷ്കാരികൾ.
2: 100% സത്യം. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ പോകുമ്പോ വലിയൊരു കാറിൽ നിന്ന് വലിയൊരു ഭക്ഷണ പാക്കറ്റ് പുറത്തേക്ക് എറിയുക.
1: നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നാളെ മുതൽ ഞാനൊരു തികഞ്ഞ പരിഷ്കാരിയാവാൻ തീരുമാനിച്ചു.
2: നല്ല കാര്യം.
1: ഒരു വേസ്റ്റും ഇനി കത്തിക്കില്ല, പുറത്തേക്ക് എറിയില്ല.
2: നാളെ മുതലല്ല, ഇന്ന് മുതൽ, ദാ ഈ നിമിഷം മുതൽ എന്ന് തന്നെ ഒന്ന് മാറ്റി പിടിയെന്റെ വേണു.
3: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദ സാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, അരക്കിണർ, പന്തിരാങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
6: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
2: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. മാനന്തവാടി അടുത്ത് വാളേരിയിൽ നിന്ന് TT മത്തായി എന്ന 83-കാരൻ്റെ കത്താണിത്. 70 വർഷമായി റേഡിയോ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം കത്തെഴുതാൻ കാരണം 9-ാം തീയതി രാവിലെ കയ്യൊപ്പ് പരിപാടിയിൽ ഡോക്ടർ രാമചന്ദ്ര ഭട്ടുമായി നടത്തിയ അഭിമുഖം കേട്ടപ്പോഴാണ് കത്തെഴുതാനുള്ള പ്രേരണയുണ്ടായത്. ഏറെക്കാലമായി ആകാശവാണിക്ക് ഒരു കത്ത് എഴുതണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു മത്തായി ചേട്ടൻ. സത്യം, സ്നേഹം എന്നിവ പാലിച്ച് തൻ്റെ കർമ്മം ചെയ്യുന്നവർ ദൈവതുല്യരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ ഭട്ട് പങ്കെടുത്ത പരിപാടി കേട്ടപ്പോൾ അങ്ങനെ ചിലതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. മൂവാറ്റുപുഴയിൽ നിന്നും മാനന്തവാടിയിലേക്ക് കുടിയേറിയ ആദ്യകാല കുടിയേറ്റ കർഷകരുടെ കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. എന്തായാലും റേഡിയോ എപ്പോഴും എൻ്റെ അരികിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നും പ്രിയ ശ്രോതാവ് എഴുതുന്നു.
7: കോഴിക്കോട് നിന്നും രാജഗോപാലൻ നമ്പ്യാർ കൂടെ ഈ പരിപാടിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഭട്ടുസാറിന്റെ പരിപാടി കേട്ടു, വളരെ സന്തോഷം. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് ഭട്ടുസാറിന്റെ പ്രത്യേക സവിശേഷതയാണ്. ഈ റേഡിയോ പരിപാടി ഏവർക്കും ആസ്വാദ്യകരമായിരിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്.
2: തന്റെ വ്യക്തിജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി. അത് ഏറെ പ്രചോദനം നൽകുന്ന അനുഭവമായി എന്നാണ് ഡോക്ടർ ജ്യോതി സൂചിപ്പിക്കുന്നത്. ഡോക്ടർ NV ശിവനും ഈ പരിപാടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, അതുല്യവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു റേഡിയോ പരിപാടിയായി അത് മാറി. ഓരോ വാക്കും അനുഭവ സമ്പന്നതയുടെ പ്രതിഫലനമായി. ഗംഭീരമായിരിക്കുന്നു, ഹൃദയം നിറഞ്ഞ ആശംസകൾ.
7: EK ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോട് സന്ദേശം അയച്ചിട്ടുണ്ട്. പേരിൽ പോലും മധുരം കിരിയുന്ന മിഠായി തെരുവിന്റെ പഴയകാല കഥകൾ പുതിയ തലമുറയ്ക്ക് പകർന്നുകൊണ്ട് ശ്രീകുമാർ നിയതി സാറിന്റെ ഒരു തെരുവിന്റെ കഥ മുന്നേറുകയാണ്. പാമ്പു വിൽപ്പനക്കാരും മയിലെണ്ണ വിൽക്കുന്നവരും ഉൾപ്പെടെ അന്നത്തെ ഒരു യഥാർത്ഥ ചിത്രമാണ് അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നത്. രസകരമായ സംഭവങ്ങൾ ചേർത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ പരിപാടി പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീകുമാർ സാറിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
2: മനുഷ്യ മനസ്സ് എന്നത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനങ്ങൾ എന്നിവയുടെ ഒരു സങ്കീർണമായ ശേഖരമാണ്. ശരീരം വിശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സ് സ്വപ്നങ്ങളിലൂടെയും മറ്റും പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ്. 15-ാം തീയതി K.V. അവതരിപ്പിച്ച വചനാമൃതം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണ നൽകി. PM മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. മലബാറിന്റെ സംഗീത പൈതൃകത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഗവേഷണത്തിനുള്ള ഫെലോഷിപ്പ് നേടിയ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹബീബുമായി ഫഹദ് റാസ ആർട്ട് കഫേയിൽ നടത്തിയ അഭിമുഖം 2 ഭാഗങ്ങളായി പ്രക്ഷേപണം ചെയ്തത് ശ്രദ്ധേയമായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പരിപാടി സഹായകമായി. മൊയ്തീൻ കുഞ്ഞ് തന്നെയാണ് ഇക്കാര്യവും സൂചിപ്പിച്ചിരിക്കുന്നത്.
7: ലോകകപ്പ് ഫുട്ബോൾ

0: ചിത്രത്തിന്റെ പ്രതിദിന അവലോകനം കാൽപ്പന്തോളം നന്നാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതിൽ ആകാശവാണി കോഴിക്കോടിന് അഭിനന്ദനങ്ങൾ. ഫുട്ബോൾ പ്രേമികൾക്ക് ഇത് പൂക്കാലം. മീഡിയം വേവിൽ വൈകിട്ട് 4:45 നൽകുന്ന പരിപാടി ഇപ്പോൾ തൃശൂർ നിലയവും റിലേ ചെയ്യുന്നുണ്ട്. ഇത് വൈകിട്ട് 5 മണിക്കോ അതിനുശേഷമുള്ള ഏതെങ്കിലും സമയങ്ങളിലാക്കിയാൽ കണ്ണൂർ പോലെയുള്ള മറ്റ് കേരള നിലയങ്ങൾക്കും റിലേ നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. സന്തോഷ് കുമാർ കണ്ണൂരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: മറ്റു നിലയങ്ങൾക്ക് അവരവരുടേതായ പരിപാടികൾ ഈ കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് പൊതുവായ ഒരു സമയത്തേക്ക് പ്രക്ഷേപണം മാറ്റുക പ്രായോഗികമല്ല. രാജൻ എസ് കെ തൂവക്കോടിന്റെ സന്ദേശങ്ങളാണ്. 15-ാം തീയതി സുപ്രഭാതം മുതൽ പരിപാടികൾ കേൾക്കണമെന്ന് തീരുമാനമെടുത്താണ് റേഡിയോ തുറന്നത്. മനസ്സ് ഒരു തടാകം എന്ന് ഉപമിച്ച് പറയുന്നത് ശരിയാണ്. ദുഃഖവും സന്തോഷവും അധികമാകുമ്പോൾ കണ്ണീരാകെ ഒഴിയും എന്നത് നന്മയുള്ള വചനാമൃതം. പാട്ടുപെട്ടിക്കാലത്തിൽ കവിയൂർ പൊന്നമാലപിച്ച യാഗശാല നാടകഗാനം ഏറെ ഇഷ്ടപ്പെട്ടു. കൃഷിദീപത്തിൽ കുരുമുളക് കൃഷി ചെയ്യാനുള്ള സമയമാണ് എന്നതും സ്ഥലപരിമിതി ഉള്ളവർക്കും ചട്ടിയിൽ കുറ്റിക്കുരുമുളക് നട്ടുവളർത്താനുള്ള വിധവും പറഞ്ഞു തന്നതും ഉപകാരമായി. അടിയാളപ്രേതം പി എഫ് മാത്യൂസിന്റെ നോവൽ ദാമോദർ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് മികവുള്ള രീതിയിലാണ്, നന്നായിട്ടുണ്ട്. ഇളയനില ഇളയരാജാവിൻ അതിശയ ലോകം പുതിയ മാറ്റത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്.
0: മീഞ്ചന്ത അരീക്കാട് നിന്നും ജൂലീന അഹമ്മദ് കത്തയച്ചിട്ടുണ്ട്. പ്രിയ ഗായിക ആശാ ഭോസ്ലിയെ ഓർത്ത ദിൽ സേ ദിൽ തക് ഗംഭീരമായി. ആശാജിയുടെ അപൂർവഗാനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകിയ ആകാശവാണിക്ക് ബിഗ് സല്യൂട്ട്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഗായിക സുമൻ കല്യാൺപൂരിനെ കുറിച്ചുള്ള പരിപാടിയും അതീവ ഹൃദ്യമായിരുന്നു. അവർ പാടിയ ഗാനങ്ങൾ പലതും ലതാജി പാടിയതാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ദിൽസേ ദിൽ തക് തീർച്ചയായും ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് തരുന്നത്.
1: ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5:45 ഐക്യഭാരതി ഹിന്ദി പരിപാടിയിൽ വായനാ ദിനത്തെക്കുറിച്ച് അജയകുമാർ സംസാരിച്ചത് കേട്ടു. വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതായിരുന്നു ആ പ്രഭാഷണം. തുടർന്നും ഇത്തരം കാമ്പുള്ള പ്രഭാഷണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബാലുശ്ശേരിയിൽ നിന്ന് ജിക്കു ടിവി.
0: സജ്ന കെ ഫറൂഖിന്റെ കത്താണ്. പ്രിയ ആകാശവാണിയോട് എന്തു പറയണമെന്നറിയില്ല. ഇതെന്റെ ആദ്യത്തെ കത്താണ്. നിലയത്തിലെ എല്ലാ പരിപാടികളും അടിപൊളിയാണ്. ഞാൻ മോർണിംഗ് പരിപാടികളാണ് അധികം കേൾക്കുന്നത്. പുതിയ പ്രോഗ്രാമായ ഇംഗ്ലീഷ് മാറ്റേഴ്സ് വളരെ ഉപകാരപ്രദമാണ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയവർക്കും തങ്ങളുടെ കൊച്ചു തെറ്റുകൾ തിരുത്താൻ ഈ പരിപാടി കൊണ്ടാവുന്നു എന്ന് തന്നെ പറയാം. നോവൽ ടൈം നല്ല ഉദ്യോഗഭരിതമാണ്. പ്രമേയത്തിന്റെ നിഗൂഢതയും ആഖ്യാതാവിന്റെ അവതരണവും അടിയാളപ്രേതത്തെ ഒരു നോവൽ അനുഭവമാക്കി മാറ്റുന്നു. ഇളയനിലയും അപൂർവഗാനവും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നമസ്കാരം. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ മൻസൂർ ഒദായിയും ഉറുമ്പുകളുടെ കഥ പി വി മോഹനൻ മണ്ണഴിയും തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതങ്ങൾ ഏറെ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും ഉതകുന്നതായിരുന്നു. ഇളയ രാജയെക്കുറിച്ച് ഇളയനില അതിശയലോകം ഗാനം ഏറെ ശ്രദ്ധേയമായി.
0: എം കെ രാധാകൃഷ്ണൻ കാക്കൂരിന്റെ കത്ത്. June 14 ഞായറാഴ്ച മധ്യാഹ്ന പ്രക്ഷേപണത്തിലെ 1 മണിയുടെ ഗാനോത്സവത്തിലും ഫിഫ ലോകകപ്പ് കാൽപന്ത് കളിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കൾ നിലയാംഗവുമായി പങ്കുവച്ചു. ജർമ്മനി, ബ്രസീൽ, അർജന്റീന, ബ്രിട്ടൻ എന്നീ വമ്പന്മാരിൽ ഇക്കുറി ആരായിരിക്കും കപ്പ് നേടുന്നതെന്ന് കാത്തിരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ. June 14 തന്നെ രാത്രി 9:30 കേട്ട നാടകം നല്ല കുടുംബകഥയായി മാറി. നവപൂജിതം എന്ന നാടകം ശ്രീമതി പത്മിനി രചിച്ച് ശ്രീ മാത്യു ജോസഫ് സംവിധാനം ചെയ്ത ആ നാടകത്തിന്റെ ആദ്യഭാഗം 13-ാം തീയതി കേട്ടിരുന്നു. അലീന, അങ്കിൾ എന്നീ കഥാപാത്രങ്ങൾ മനസ്സിൽ നിന്നും മായുന്നില്ല.
1: മിനി വി എസ് വാളവയലിന്റെ കത്താണ്. 6-ാം തീയതി സസ്നേഹം പരിപാടിയിൽ സംവിധായകൻ രാമു കാര്യാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച പരിപാടി. സംവിധായക സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വായനയുടെ ലോകത്തിലൂടെ വാതായനങ്ങൾ തുറന്ന് സംവിധാന രംഗത്തെത്തി പ്രേക്ഷക ലക്ഷങ്ങൾക്ക് മനസ്സിൽ കാത്തുസൂക്ഷിക്കാനുള്ള ഓർമ്മകൾ സമ്മാനിച്ച ആ അനുഗ്രഹീത കലാകാരന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഏറെ താൽപര്യത്തോടെയാണ് കേട്ടിരുന്നത്. ചെമ്മീൻ എന്ന ഒരൊറ്റ സിനിമ മാത്രം മതി അദ്ദേഹത്തെ ഓർക്കാൻ. അത്രയേറെ തീക്ഷ്ണമാണ് അദ്ദേഹത്തിന്റെ സംവിധാനം. ആ ഓർമ്മകൾ മകൻ സുധീർ കാര്യാട്ട് ഫഹദുമായി പങ്കുവച്ചത് മനസ്സിൽ തട്ടും വിധമായിരുന്നു. 19-ാം തീയതി NF വർഗീസിന്റെ ചരമദിനമായിരുന്നല്ലോ. ആ അനുഗ്രഹീത നടനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച ആർട്ട് കഫേ പരിപാടി ഏറെ സന്തോഷത്തോടും ഒപ്പം നഷ്ടബോധത്തോടും കൂടിയാണ് കേട്ടിരുന്നത്. എന്തുമാത്രം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആ നടൻ നമ്മുടെ മനസ്സിൽ അടയാളപ്പെട്ട് കിടക്കുന്നു

0: ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു ആ പരിപാടിയുടെ കേൾവി. അദ്ദേഹത്തിന്റെ പ്രതിഭയെ അടുത്തറിഞ്ഞ സന്തോഷവും അകാലത്തിൽ പിരിഞ്ഞുപോയ ആ പ്രതിഭയോടുള്ള ആദരവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അഖില കെവി, കണ്ണാടിക്കൽ.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. കഥകൾ എഴുതാം വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്. പിൻകോഡ് 673032.
1: വാട്സപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

ചലച്ചിത്ര ഗാനങ്ങൾ സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുപാൽ സംഗീതം നൽകി നജീം അർഷാദും സൗമ്യ ടിയാറും പാടിയത് വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നിന്ന്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി
1: കുടുങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മേഘം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
3: സത്യമേവ ജയതേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: FM പ്രധാന വാർത്തകൾ. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പൈനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പൈൻ പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈ ഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ദാംപുള്ളയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ. ഇനി 11 മണിക്ക്.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് കൈലാസ് സംഗീതം നൽകി മധുവന്തി നാരായണൻ പാടിയത് ചിത്രം ജാനകി ജാനേ.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ശ്രീവത്സൻ ജയമേനോനും മിഥുനും പാടിയത്. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം അമൃത് രാംനാഥ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓട്ടോഷ എന്ന ചിത്രത്തിനു വേണ്ടി ഇന്ദുലേഖ വാര്യർ പാടിയത്, ബി ടി അനിൽകുമാറിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: The steel doors.
1: Curas, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. Curas doors, the steel doors.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500-ഓളം മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റുമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപദിൽ യോഗാ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി KM മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിൻ്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി KM മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തി. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പങ്കെടുത്തു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട് പറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർഗോഡ് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ K നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത ഇന്ത്യ സങ്കല്പ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ നാവികസേനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ധുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിൻ്റെ വളർച്ചയെ

എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 2,200,000 വിദ്യാർത്ഥികളാണ് നീറ്റ് യു ജി പുനഃപരീക്ഷ എഴുതുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും ആര് കുറ്റം ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 4, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, പാലക്കാട് 2, കൊല്ലത്ത് 1 രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 209 ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി അഗ്നിരക്ഷാസേനയുടെ പുതിയ നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലയത്തിന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ദർശനിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ പൂർത്തിയാക്കുന്നതിന് നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് മുൻഗണന നൽകും. കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതികൾ പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാൻ എതിരില്ലാതെ 2 മുന്നിൽ. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പെയിന്റിംഗ് ക്യൂസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിവിധ സ്കൂളുകളിലെ 500+ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ബുധനാഴ്ച അന്താരാഷ്ട്ര കായിക സെമിനാറിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8 ഘട്ടം കണ്ണൂരിൽ ആരംഭിച്ചു.
അടുത്ത മാസം 13 വരെ നടക്കുന്ന പരിപാടിയുടെ

ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2002 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 107,120 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത് 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
8: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
7: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
8: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
9: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
10: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
11: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരി ഉള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
9: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
12: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
13: LP വിഭാഗത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ പരിപാടികൾക്ക് ഒരു പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കട്ടെ. ആലപിക്കുന്നത് അഖിയ താനിഷ, മെഹറിൻ അറഫാത്, സിദറത്തുൽ മുൻതഹ, ജസ്ര എന്നിവരാണ്.

നടത്തിക്കൊണ്ടേ ചുണ്ടു മുറുകിച്ചു വന്നുകൊണ്ടേ ഉടുമുണ്ടു മുട്ടോളവുമേറ്റിക്കൊണ്ടേ ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകളു ഞാരാഴത്ത് വീശിക്കൊണ്ടേ.

കണ്ണേറു തട്ടിയൻ കാൽ മുടന്തി എണ്ണയിട്ടൊന്നിങ്ങൊഴിഞ്ഞുതായോ കുരുത്തോളഞ്ഞോറിട്ടുടുത്ത മുണ്ടിൽ കുരുത്താക്കേടീനു ചളി പറ്റി ആരെയോ പ്രാഗി കൊണ്ടമ്മ ചിത്താറാവും ആവണി.

0: പിന്നെ ഓരോ കിളിയും പറന്നുപോയി, ഓരോ കിളിയും പറന്നുപോയി.
1: അടുത്തതായി അറബി പദ്യമാണ്. പദ്യം ആലപിക്കുന്നത് സിദറത്തുൽ മുന്തഹ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: ഇനിയൊരു ഇംഗ്ലീഷ് പദ്യമാണ്, ചൊല്ലുന്നത് മുഹമ്മദ് റിസ്വാൻ.
2: ഹൈ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ പോയം കമ്പോസ്ഡ് ബൈ മായ ആഞ്ചലോ. ടൈറ്റിൽ ഓഫ് മൈ പോയം ഈസ് ഔർ റോയ്സ്. സോ ഹിയർ ഗോസ് ദ പോയം. യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. യു മേ ത്രോ മീ ഇൻ ദി വെരി ഡസ്റ്റ് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് റൈസ്. Does my sadness substitute you? Why are you busied with gloom? 'Cause I walk like Argo toilers, pumping in my living room, just like moon and like sun, with a certainty of tides, just like hope springing high, still I rise. Did you want to see me broken, bad head and lowered eyes? Shoulders falling down like dead troops. We can buy my soulful cry. You may shoot me with your words. You may cut me with your eyes. You may kill me with your hatefulness. But still like I rise. Out of the heads of stick shame I rise. Up from a past in rooted in pain I rise. I'm a black cushion, leaping and white. Welling and swelling, I bear the tide. Leaving behind nights of terror and fear, I rise. Into a daybreak that's wondrously clear, I rise. Bringing the gift that's my ancestors give. I am the dream and the hope of the slave. I rise, I rise, I rise.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: നമുക്കൊരു കൃഷിപ്പാട്ട് കേട്ടാസ്വദിച്ചാലോ? സിദറത്തുൽ മുന്തഹ, മുഹമ്മദ് റിസ്വാൻ, ഇഷ ഫാത്തിമ, അലീമത് സഹദിയ എന്നിവർ ചേർന്നാണ് കൃഷിപ്പാട്ട് അവതരിപ്പിക്കുന്നത്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: കൃഷിപ്പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. ആലപിക്കുന്നത് റിഫ ഫെമി.
2: വിധിത്ത പോതത് ചിതമുടപടവരെ വിടുത്തതായ സീതുടമുനമില ഭഗു തിസക്കിന വിടു തി

ണ്ണിലേ അവരത് പുകൾ മണി തളുരഴം തിരുനബി മുഹമ്മദ് നമക്കുൽ ജദ്ദവരാദിത്ത പോതത് സിതമുടപടവരെ വിടുത്തതായ സീതുട നമ്മിലു തിസക്കിനബി വിടു തിയ

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: കഥ കേൾക്കാനും പാട്ട് കേൾക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്കൊരു കഥാഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ഫെമിനായം.
2: ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നല്ലോ, നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി. ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നല്ലോ, നാടും നഗരിയും കാണാനായി ഏറെ കാലമായൊരു പൂതി. നന്മ നിറഞ്ഞൊരമനുഷ്യരെയും ഒരു നോക്കെങ്കിലും കാണേണം, കാട്ടിലെ കഥകൾ പറയണം, നാട്ടിലെ വാർത്തകൾ കേൾക്കണം. പല വർണ്ണങ്ങൾ നിറഞ്ഞിടും ബഹുനില വീടുകൾ പിന്നിട്ടു, ഉഴലും വാഹനഘോഷത്താൽ മുഖരിതമല്ല.

ടി നേരെ താണ്ടി വനരാജൻ. തെളിനീരൊഴുകും പുഴയില്ല, എരിപുരി കൊണ്ട മണൽ മാത്രം. ചപ്പും ചവറും മാലിന്യം, നാടിൻ സ്ഥിതിയോ ദയനീയം. ഏറെ നടന്നു മൃഗരാജൻ, ദാഹമകറ്റാൻ വഴിയില്ല. വഴിയോരത്തെ പുൽമേട്ടിൽ ഇത്തിരി നേരം മയങ്ങിപ്പോയി. ഞെട്ടിയുണർന്നു മൃഗരാജൻ, അരികെ കേൾക്കുന്നൊരു തേങ്ങൽ. ക്രൂരത മുറ്റും മർത്തരെ നാം പിച്ചി ചീന്തുന്നൊരു ബാല്യം.

0: ഭാഗം ഹംബോ എന്തൊരു ഗതികേട്. ഈ നാടിൻ സ്ഥിതിയോ ദയനീയം, ഈ നാടിൻ സ്ഥിതിയോ ദയനീയം. വഴികൾ വീണ്ടും താണ്ടിയ സിംഹം, ആൾക്കൂട്ടക്കൊല കണ്ടു നടുങ്ങി. നാടും നരകവും ഒരുപോലെ, കണ്ണീറൊപ്പി നടന്നു സിംഹം. നാടും വീടും കയറി നിരങ്ങും, ചെപ്പിലടക്കാൻ കഴിയാ ഭൂതം. നിപ്പയെന്ന കരിമ്പൂതം വീണ്ടും വരുന്നുണ്ടോടിക്കോ. കാടിൻ ശാന്തത ഇവിടില്ല, നാടുകൾ ചുറ്റി കാണേണ്ട. ദുഃഖം മുറ്റും നെഞ്ചകമായി, കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി. കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി. കാട്ടിലെ രാജൻ മടങ്ങിപ്പോയി.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഞങ്ങളുടെ പരിപാടികൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായില്ലേ? അടുത്തതായി അവതരിപ്പിക്കുന്ന സംഘഗാനത്തോടുകൂടി ഇന്നത്തെ പൂക്കൂടയിലെ ഞങ്ങളുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. അഖിയ താനിഷ, മെഹറിൻ അറഫാത്ത്, സിദറത്തുൽ മുന്തഹ, ജസ്ര എന്നിവർ ചേർന്നാണ് സംഘഗാനം ആലപിക്കുന്നത്.

0: ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ കൂട്ടായി SHM UP സ്കൂളിലെ LP വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്.
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ്, കോഴിക്കോട്.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
7: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
4: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
8: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
9: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
10: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് പാവങ്ങാട് കോഴിക്കോട്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവൈക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൺശോധക്, INS അഗ്ര എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ. ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ P. Narayanakurupinte സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തെരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്ചർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പ്രമുഖ ബോളിവുഡ് ഗായിക സുമൻ കല്യാൺപൂരിനെ കുറിച്ച് കൂടുതലറിയാം ഇന്നത്തെ അധ്യായത്തിൽ.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: 1952 ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടിയതിനു ശേഷം സുമൻ കല്യാൺപൂരിന് മറാത്തി സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു. ശുക്രാച്ചി ചാന്ദിനി എന്ന ചിത്രം 1953 പ്രദർശനത്തിനെത്തിയത്. അതേസമയമാണ് ഷെയ്ഖ് മുഖ്താർ മംഗു എന്ന ഹിന്ദി സിനിമ ചെയ്യുന്നത്. മുഹമ്മദ് ഷാഫി ആയിരുന്നു ചിത്രത്തിലെ സംഗീത സംവിധായകൻ. ശുക്രാച്ചി ചാന്ദിനിയിലെ സുമന്റെ പാട്ട് കേട്ട് ആകൃഷ്ടനായ ഷെയ്ഖ് മുഖ്താർ മംഗുവിലെ 3 പാട്ടുകൾ പാടാൻ സുമൻ കല്യാൺപൂരിനെ ക്ഷണിച്ചു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പകുതിയിൽ വച്ച് സംഗീത സംവിധായകനായ മുഹമ്മദ് ഷാഫിക്ക് പകരം OP നയ്യാർ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി. 3 ഗാനത്തിന് പകരം സുമൻ പാടിയ ഒരു താരാട്ട് ഗാനം മാത്രമാണ് പിന്നീട് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത്, കോയി പുക്കാരെ ധീരേ സേ തുജേ എന്ന ഗാനം. 1954 മംഗു റിലീസായി. സുമൻ കല്യാൺപൂർ ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഇസ്മത് ചുംതായി നിർമ്മിച്ച് ഷാഹിദ് ലത്തീഫ് സംവിധാനം ചെയ്ത ദർവാസ എന്ന ചിത്രത്തിൽ 5 ഗാനങ്ങൾ സുമൻ പാടി. നഷാദായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. 1954 തന്നെയാണ് ദർവാസയും റിലീസായത്. ഈ ചിത്രമാണ് സുമൻ കല്യാൺപൂരിന്റെ ആദ്യ ഹിന്ദി ചലച്ചിത്രമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 1954 ആർ പാർ എന്ന ചിത്രത്തിൽ ഒ പി നയ്യാരുടെ സംഗീത സംവിധാനത്തിൽ മുഹമ്മദ് റഫിക്കും ഗീതാ ദത്തിനുമൊപ്പം മൊഹബത് കർലോ ജീ ഭർ ആജ് കിസ്നെ റോക്കാ ഹെ എന്ന ഗാനത്തിൽ അവസരം ലഭിച്ചു. ആ ഗാനത്തിൽ 2-3 വരികൾ മാത്രമേ സുമന് പാടാനുണ്ടായിരുന്നുള്ളൂ. ഒരു കോറസ് ഗായികയുടേതുപോലെയായിരുന്നു തന്റെ ഭാഗം നയ്യാർ ഉപയോഗിച്ചതെന്ന് സുമൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഡിസ്കിൽ സുമന്റെ പേര് ക്രെഡിറ്റായി നൽകിയിരുന്നില്ല. എന്നാൽ നയ്യാർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയാണ്. ഈ ഗാനം റെക്കോർഡ് ചെയ്യുമ്പോൾ സുമൻ സ്കൂൾ കുട്ടിയായിരുന്നുവെന്നും അതുകൊണ്ട് സുമന്റെ മാതാപിതാക്കൾ ക്രെഡിറ്റിൽ പേര് നൽകുന്നത് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു എന്നുമാണ്.
3: पर बड़े गजब की बात है इसमें भी धोखा है मोहब्बत कर लो जी भर लो आज किसने रोका है पर बड़े गजब की बात है इसमें

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: ദർവാസയിലെ ആദ്യ ഗാനം തലത്ത് മഹമ്മൂദിനൊപ്പമാണ് സുമൻ പാടിയത്. ഒരു സംഗീത പരിപാടിയിൽ സുമൻ പാടുന്നത് കേട്ട് ആകൃഷ്ടനായ തലത്ത് പുതുമുഖമായ സുമനുമൊത്ത് പാടാൻ തയ്യാറാവുകയായിരുന്നു. അതോടെ സുമൻ കല്യാൺപൂരിനെ കേൾക്കാൻ ബോളിവുഡ് മുഴുവനും തയ്യാറാവുകയായിരുന്നു.

പിന്നീട് അങ്ങോട്ട് ബാത്ത് ഏക് രാത് കി, ദിൽ ഏക് മന്ദിർ, ദിൽ ഹി തോ ഹേ, ജഹനാര, സാഞ്ചാവർ സവേര, നൂർ ജഹാൻ, സാഥി, പക്കീസ തുടങ്ങി നിരവധി ചിത്രങ്ങളിലായി 857 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചു.

0: പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ അധ്യായം ഇതുവരെ. കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
5: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് വാട്സപ്പിലൂടെ അയച്ചു തരൂ. അയക്കേണ്ട നമ്പർ 9400224444. ആദ്യം ദീപസ്തംഭ മഹാശ്വരം എന്ന ചിത്രത്തിൽ മോഹൻ സിത്താരയും സംഘവും പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

ഇനി കേൾക്കാം വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകി നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ലതിക.

0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം വേൻ പാവങ്ങാട് കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി പുത്തൂർ മഠത്തിൽ നിന്നും അനിൽകുമാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് MG ശ്രീകുമാർ പാടിയത്. ചിത്രം കണ്ണകി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: ഇനി യൂസഫ് അലി കേച്ചേരി രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനം ചിത്ര പാടിയത്. ചിത്രം മഴ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും രേണു.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യു ആർ ചേസലേനെ യേശുദാസും ചിത്രയും പാടിയത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലേത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചേലോളിയിൽ നിന്നും രാഘവൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിനെ 3-2 കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജബൻപൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്തു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. യോഗ ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. മേഘാലയയിലെ അപ്പർ ഷില്ലോങ്ങിൽ ഈസ്റ്റേൺ എയർ കമാൻഡ് ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ

സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബിജെപി ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് തളി മാരാർജി ഭവനിൽ യോഗാ ദിനം ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: അണിമുറ്റത്തൊരു കോണിൽ റാവിൻ മണിവിളക്കെരിയാറായ
1: ഗോപ പെൺകുളിമാരുടെ
0: മായക്കാഴ്ച

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത, ഗ്രൂപ്പ്, വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പയും അനുവദിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെയും കുടുംബശ്രീ CDSന് കീഴിലുള്ള HCGകൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പകളും അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493624-00023.
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ നമ്പർ 8281.

0: 1-2-1-2-7-0-2.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന ഒ പിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡിഫാം അല്ലെങ്കിൽ ബിഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04 83 29 50 900.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി

പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. ശാന്തിപഥിൽ യോഗ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP Nadda അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തിരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ K. K. Saju ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ K. Jayanth MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ MP Santosh Kumar അധ്യക്ഷനായിരുന്നു. പൗരാണിക ഭാരതത്തിലെ ഋഷിപരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് BJP ദേശീയ സമിതി അംഗം CK Padmanabhan പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൗകര്യങ്ങളൊരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CK Padmanabhan. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS Dunagiri, INS Sanshodhak, INS Agre എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്നിവ ശക്തിപ്പെടുത്തും. NEET UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. NEET UG പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ 2nd അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് ക്വാട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ്സ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കീർത്തി വർദ്ധൻ

0: സിംഗ് പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15-നാണ് പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
0: അടുത്ത മാസം 15-നാണ് പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൗകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൗൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ട്രേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2ാം ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എയ്ക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാപഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിൻ്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ നാളെ വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273500.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 24. 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ,

0: ായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 24. 6 മാസം ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായാണ് സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്ചർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പൌരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗശാസ്ത്രമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. മനുഷ്യൻ ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കുന്ന ശാസ്ത്ര പദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. അടുത്തമാസം 15 പുതിയ സർവീസ് തുടങ്ങുന്നത്. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കും.

ക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാ പണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ നാരായണക്കുറുപ്പ് കവിത നിരൂപണം, ഗവേഷണം, ഭാഷാ പഠനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ 6th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് DCCയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2nd അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം. ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യം കൈതപ്രം രചിച്ച് ദീപക് ദേവീണം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഉദയനാണ് താരം.

ഗാനോത്സവത്തിലിനി തൃശൂരിൽ നിന്ന് വിളിച്ച സന്ദീപിന്റെ ഇഷ്ടഗാനം കേൾക്കാം. തേനും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ ഈണം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ബെൽറ്റ് മത്തായി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തുഷാര.

ഇനി കുന്ദമംഗലം നൊച്ചിപ്പോയിൽ നിന്നും റീന അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം പൂവച്ചൽ ഖാദ രചിച്ച് ഗംഗയ്യ അമരൻ ഈണം നൽകി യേശുദാസും സുശീലയും പാടിയത്. ചിത്രം ജസ്റ്റിസ് രാജ.

ഇനി കൈതപ്രം വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം ചിത്ര പാടിയത്. ചിത്രം സത്യം ശിവം സുന്ദരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും ലക്ഷ്മി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഗാനോത്സവത്തിലിനി കൊമ്മേരിയിൽ നിന്നും ബീനു ബാബു ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഒ എൻ വി കുറിപ്പ് രചിച്ച് ഉത്തം സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം പ്രേം പൂജാരി.

ഇനി കോഴിക്കോട് നിന്നും സിന്ധു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ചെങ്കോൽ.

വടകര മയ്യന്നൂരിൽ നിന്നും ശ്രീകാന്ത് ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ചിത്ര പാടിയത്. ചിത്രം നന്ദനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം റഫീഖ് അഹമ്മദ് രചിച്ച് ഷഹബ സമാൻ ഈണം നൽകി വിജയ് യേശുദാസ് പാടിയത്, ചിത്രം സ്പിരിറ്റ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വളയത്ത് നിന്നും വിളിച്ച നീതു.

ഇനി കേൾക്കാം. രഞ്ജൻ രാജന്റെ സംഗീത നിർദ്ദേശത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയത് ചിത്രം ജോസഫ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിദ്ധാർത്ഥ്.

ഗാനോത്സവത്തിലെ അവസാന ഗാനം പേരാമ്പ്രയിൽ നിന്നും സുജിത ആവശ്യപ്പെടുന്നു. അമരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ ഈണം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവം സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് രവീന്ദ്രൻ.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വൺ 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ആശാ ഭോസ്ലെ പാടിയത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: FM പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതിമത വർണ്ണവിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൊഴിലാളിക്ഷേമം ഉറപ്പാക്കാൻ കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയ്ക്ക് 378 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവർ ചോയ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് വാട്സപ്പിലൂടെ അയച്ചു തരൂ. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യം ഹരിഹരൻ രചിച്ച് ബോംബെ രവി ഈണം നൽകി യേശുദാസ് പാടിയത്, ചിത്രം മയൂഖം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ

0: ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
1: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഇനി ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ വി മധുസൂദനൻ നായർ രചനയും സംഗീതവും നിർവഹിച്ച് ആലപിച്ച ഗാനമിതാ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലയാട് നിന്നും ബാബു.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
3: ഇനി പാലക്കാട് പെരുവെമ്പിൽ നിന്നും ഗിരിജ ആവശ്യപ്പെടുന്ന ഗാനം. യൂസഫ് അലി കേച്ചേരി രചിച്ച്, ബോംബെ രവി ഈണം നൽകി, യേശുദാസും സംഘവും പാടിയത്. ചിത്രം സർഗം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ഇനി കൊയിലാണ്ടിയിൽ നിന്നും ചിൻസി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ONV കുറിപ്പ് രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ജാനകി പാടിയത്. ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
5: ഇനി ഫറൂഖിൽ നിന്നും ശ്രീകുമാർ, ശിവൻ, ബാവ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം തേനും വയമ്പും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
3: അടുത്ത ഗാനം ഖത്തറിൽ നിന്ന് ഷഫി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: ഇനി ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, യേശുദാസ് ചിത്ര വിദ്യാസാഗർ എന്നിവർ പാടിയത്, ചിത്രം നിറം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും സന്ധ്യ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിലിനി എം ജി രാധാകൃഷ്ണന്റെ സംഗീത നിർദ്ദേശത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം തക്ഷശില, രചന കെ ജയകുമാർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്നും റീൻസി.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: പാലയാട് നടയിൽ നിന്നും വസന്ത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഇനി. കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മഴവില്ലേ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി പയ്യോളിയിൽ നിന്നും നിഖില ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വിനായക് ശശികുമാർ രചിച്ച ഇഫ്തി ഈണം നൽകി അമൃത സുരേഷ് പാടിയത്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
2: ഇനി റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദറിയണം നൽകി വിജയ് യേശുദാസ്, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയത് ചിത്രം ഉയരെ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രവീന്ദ്രൻ.

0: തൽക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവർ ചോയ്സിൽ അവസാനമായി ഫറൂഖിൽ നിന്നും ധന്യയുടെ ഇഷ്ടഗാനം കേൾക്കാം. ബിച്ചു തിരുമല രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ചിത്ര പാടിയത്. ചിത്രം മണിച്ചിത്രത്താഴ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതിമത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS ആഗ്രെ എന്നീ 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കരിപ്പൂരിൽ പോലീസ് സ്വർണമിശ്രിതം പിടികൂടി. 1.5 crore രൂപ മൂല്യമുള്ള സ്വർണമാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പിടികൂടിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് തിരിച്ചെത്തും. ആകെ 4,519 പേരാണ് ഇത്തവണ ഇവിടെ നിന്ന് ഹജ്ജിന് പോയത്. പത്തനംതിട്ട ചെന്നീർക്കരയിലെ വൃദ്ധസദനത്തിൽ കുട്ടികളെക്കൊണ്ട് പണിയെടുപ്പിക്കുകയും കുട്ടികൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ശ്രീലങ്ക എക്ക് 378 റൺ വിജയലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 PM.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 decades വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 decades വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: മ്യൂസിക് നിക്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മ്യൂസിക് മിക്സ്.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മ്യൂസിക് മിക്സ് സമാപിച്ചു.

കടുത്ത മത്സരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കളി ഗോളുകളാൽ സമ്പന്നമാവുകയും കുറെയൊക്കെ ഏകപക്ഷീയമാവുകയും ചെയ്യുക. ഹൂസ്റ്റണിലെ എഫ് ഗ്രൂപ്പ് മത്സരത്തിൽ സ്വീഡൻ നെതർലാൻഡിനെ നേരിട്ടപ്പോൾ അതാണ് കണ്ടത്. മത്സരത്തിന്റെ ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ സൂപ്പർ മത്സരം തുടങ്ങിയത് തന്നെ തകർപ്പൻ ഗോളോടെയാണ്. 6 മിനിറ്റിൽ ആദ്യ അർത്ഥവത്തായ നീക്കം തന്നെ ഗോളിൽ കലാശിച്ചു. നെതർലാൻഡിന്റെ റൈൻഡേഴ്സ് ഇടതുവിങ്ങിലൂടെ മുന്നേറി നൽകിയ പാസ് പിടിച്ച കോഡി ഗാക്പോ നൽകിയ ക്രോസ് ഗോൾ വലയത്തിലേക്ക് തൊടുത്ത് ബ്രോബി നെതർലാൻഡിനെ മുന്നിലെത്തിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ സ്വീഡൻ മറുപടിക്ക് ശ്രമിച്ചു, പക്ഷെ ഗൈക്കറസിന്റെ അടി വെർബൂഗൻ കോർണർ വഴങ്ങി തടുത്തിട്ടു. പിന്നെയും വിങ്ങുകൾ കേന്ദ്രീകരിച്ച് അതിവേഗം ആക്രമണം തുടർന്ന നെതർലാൻഡുകാർക്ക് 17th minute അതിന് ഫലം കിട്ടി. വലതുവിങ്ങിൽ നിന്നും ഡംഫ്രിസ് തള്ളി നൽകിയ പന്തിനെ വലയിലേക്ക് തഴുകി ബ്രോബി തന്റെയും ടീമിന്റെയും 2nd goal കണ്ടെത്തി. നെതർലാൻഡ് 2-0. 36th minute യോക്കറസിന്റെ മറ്റൊരടി കൂടി ഡച്ച് ഗോളി ബെർബ്യൂഗൻ തടഞ്ഞിട്ടു. 44th minute ഫ്രീ കിക്കിൽ നിന്നും വന്ന പന്തിൽ തലവെച്ച് ലാക്കർബൈൻ സ്വീഡനായി പന്ത് വലയിലെത്തിച്ചു എങ്കിലും ഓഫ് സൈഡായി വിധിക്കപ്പെട്ടു. 47th minute ബോക്സിന് തൊട്ടുപുറത്തുനിന്ന് സ്വീഡന് ഫ്രീ കിക്ക് ലഭിച്ചു. യോക്കറസിന്റെ തകർപ്പനടി ഇടത്തോട്ട് ചാടി ബെർബ്യൂഗൻ വീണ്ടും രക്ഷപ്പെടുത്തി. 49th minute അയാരിയുടെ നിലം പറ്റിയുള്ള ബുള്ളറ്റും വലത്തോട്ട് ചാടി ബെർബ്യൂഗൻ ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തിയതോടെ തികച്ചും പോസിറ്റീവ് ഫുട്ബോൾ കണ്ട ആദ്യ പകുതിക്ക് അന്ത്യമായി. 2nd pagudiയുടെ തുടക്കത്തിൽ തന്നെ ഡച്ചുകാർ ലീഡ് ഉയർത്തി. ആദ്യ 2 goals അതേ മട്ടിലൊരു 3rd goal. പകരക്കാരനായി ഇറങ്ങിയ സോമർവില്ല മുമ്പോട്ട് കൊണ്ടുവന്ന പന്തിൽ ഡംഫ്രിസിന്റെ ക്രോസ്, കോഡി ഗാപ്കോയുടെ ഫിനിഷ്. 3-0 നെതർലാൻഡ് മുന്നിൽ. 54th minute ഗാപ്കോ വീണ്ടും ഗോളടിച്ചു. ഉജ്ജ്വലമായ മറ്റൊരു ടീം ഗോൾ കൂടി. ഗ്രാറ്റൻബർഗ് സ്വന്തം ബോക്സിൽ നിന്നും മുന്നാക്കം കൊണ്ടുവന്ന പന്ത് സോമർവില്ലിന് കൈമാറുന്നു. സോമർവിൽ ഗാക്പോയിലേക്ക് കൊടുക്കുന്നു. ഗാക്പോയുടെ വലങ്കാലനടി വലയിൽ. 58th minute 4-0 നെതർലാൻഡ് മുമ്പിൽ. ഡച്ച് ഉപദ്രവത്തെ പുലർത്തി ഇസാക് നൽകിയ പാസിൽ നിന്ന് ആന്റണി എലാങ്കോ വലയത്തിലേക്ക് പന്ത് തൂക്കി. 4-1. 84th minute ഇലായങ്കോയുടെ പാസ് പിടിച്ചെടുത്ത് പകരക്കാരൻ അലി നൽകിയ പന്തിൽ ഇസാക്കിന്റെ തീയുണ്ടയടി ഡിബ്രൂഗൻ കോർണർ പിഴമൂളി രക്ഷപ്പെടുത്തി. 89th minute മറ്റൊരു ഗോൾ കൂടി നെതർലാൻഡ് അടിച്ചു. ഡിപ്പോ തള്ളിക്കൊടുത്ത പന്തുമായി കുതിച്ച സോമർവിൽ ബോക്സിന് പുറത്തുനിന്നും കാഞ്ചി വലിച്ചപ്പോൾ ഡച്ചുകാരുടെ 4-goal lead പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്കോർ നെതർലാൻഡ് 5-1. അതേ സ്കോറിൽ കളി പൂർണ്ണമായപ്പോൾ നെതർലാൻഡിന് വിലപ്പെട്ട 3 points ഗ്രൂപ്പിൽ 1st സ്ഥാനത്തേക്ക് കയറ്റം. ജർമ്മനി ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഇയിൽ 2 കളികളാണ് ഈ ദിവസത്തിൽ നടന്നത്. ജർമ്മനിയും ഐവറി കോസ്റ്റ്

ചുറ്റും കുറസോവയും ഇക്വഡോറും തമ്മിൽ. ആദ്യം ജർമ്മനിയും ആഫ്രിക്കൻ ടീമായ ഐവറിയും തമ്മിലാണ് കൊമ്പ് കോർത്തത്. റിസർവ് ബെഞ്ചിൽ നിന്നും പകരക്കാരനായി ഇറങ്ങി ഇരട്ടഗോളടിച്ച രക്ഷകനായ ഡെന്നിസ് ഉണ്ടാവിന്റെ മികവിൽ 2-1 മത്സരം ജയിച്ചു കയറിയ മുൻ ലോക ചാമ്പ്യൻ ജർമ്മനി അടുത്ത റൌണ്ട് പ്രവേശം സാധ്യമാക്കി. ആവേശകരമായിരുന്നു ഈ പോരാട്ടം. കളിയിൽ ആധിപത്യം സൂക്ഷിച്ച ജർമ്മനി 22 മിനിറ്റിൽ തന്നെ മുമ്പിലെത്തിയെന്ന് തോന്നിച്ചു. പക്ഷെ കോർണറിൽ നിന്ന് വന്ന പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്യുന്നതിനിടെ ഐവറി കീപ്പർ യഹിയ ഫാനയെ ഫൗൾ ചെയ്തിരുന്നതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. പക്ഷെ 30 മിനിറ്റിൽ ഐവറി കോസ്റ്റ് ഗോളടിച്ചു. അവരുടെ ടീനേജുകാരൻ വിങ്ങർ യാൻ ഡയമണ്ടോ വിങ്ങിലൂടെ കുതിച്ചു നൽകിയ പാസിൽ അമദ് ദിയാലോ അടിതൊടുത്തെങ്കിലും പ്രതിരോധത്തിൽ തട്ടി ഗോളാവാദമടങ്ങി. റീബൌണ്ട് പിടിച്ചെടുത്ത ക്യാപ്റ്റൻ കെസിയ ബോക്സിൽ നിന്നും പന്ത് വലയിലേക്ക് തട്ടി. ഐവറി കോസ്റ്റ് 1-0. അപ്രതീക്ഷിത പ്രഹരത്തിൽ പിന്നിലായിപ്പോയ ജർമ്മനി കളിയിൽ തിരിച്ചെത്താൻ ആഞ്ഞു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഇടവേള വരെ അതിന് ഫലം കണ്ടില്ല. മത്സരത്തിലെ പിടി അയയുന്നത് തിരിച്ചറിഞ്ഞ ജർമ്മൻ കോച്ച് നഗൽസ്മാൻ 60 മിനിറ്റിൽ തന്റെ റിസർവ് ബെഞ്ചിലേക്ക് തിരിഞ്ഞു. ഒറ്റയടിക്ക് 3 മാറ്റങ്ങൾ. ലവ്ലിംഗ്, അമിരി, ഉണ്ടാവ് എന്നിവർ കളത്തിൽ. 8 മിനിറ്റകം മാറ്റത്തിന് ഫലം കാണുകയും ചെയ്തു. പകരക്കാരൻ അമിരി ഇടതുഭാഗത്തുനിന്നും ഉയർത്തി നൽകിയ ക്രോസ് എതിർവലയുടെ മേൽക്കൂരയിലേക്ക് തൂക്കി ഡെന്നിസ് ഉണ്ടാവിന്റെ സമനില ഗോൾ. കളി 90 മിനിറ്റ് മിനിട്ടപ്പോൾ 1-1 സ്കോർ. പക്ഷേ പരിക്കു സമയത്തെ കളി ഐവറികളുടെ മോഹങ്ങളെ പരിക്കേൽപ്പിക്കും വിധമാണ് കലാശിച്ചത്. നെമാച്ച ഐവറി ഹാഫിൽ നിന്നും തള്ളി നൽകിയ പന്ത് വിദഗ്ധമായി ടാപ്പ് ചെയ്ത ഉണ്ടാവ് നോക്കൌട്ട് പ്രവേശം ഉറപ്പിച്ച ജയം കുറിച്ച വെടിപൊട്ടിച്ചു. തോറ്റെങ്കിലും ഐവറി കോസ്റ്റിന്റെ പ്രതീക്ഷകൾ സജീവം തന്നെയാണ്. ആദ്യ കളിയിലെ അന്ത്യയാമത്തിൽ നേടിയ ഗോളിന് ഇക്വഡോറിനെ മറികടന്ന ദ്വിതീയ ഡ്രോപ്പ് ഗേഡ് നാട്ടുകാരുടെ അടുത്ത എതിരാളി കുറാസോവയാണ്. ആ കളിയിൽ മികച്ച ഫലം വേണമെന്ന് മാത്രം. ഇക്വഡോർ കുറാസോ, ഒരു ഫുട്ബോൾ മത്സരം മറ്റൊരു ഫുട്ബോൾ മത്സരത്തിന്റെ തനിപ്പകർപ്പാവുക. ഫുട്ബോളിൽ അതത്ര സാധാരണമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഇയിൽ കുറാസോ ഇക്വഡോറിനെ എതിരിട്ടപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വർഡോ എന്ന തുടക്കക്കാരുടെ പ്രകടനത്തിന്റെ തനിയാവർത്തനം. ആ മത്സരത്തിൽ വെത്തരൻ ഗോൾ കീപ്പർ ഒസീനോയാണ് തകർപ്പൻ സേവുകളുമായി കളം നിറഞ്ഞാടിയത് എങ്കിൽ ഇവിടെയത് എലോയ് വിക്ടർ റൂം എന്ന 37-കാരൻ ഗോൾ കീപ്പറാണ് എന്ന വ്യത്യാസം മാത്രം. 1-2 15 വട്ടമാണ് അമേരിക്കയിലെ ഒരു ചെറിയ ക്ലബിനു വേണ്ടി കളിക്കുന്ന ഈ പരിചയസമ്പന്നനായ കീപ്പർ ടീമിന്റെ രക്ഷകനായി അവതരിച്ചത്. അവയിൽ പലതും ഗോളെന്നുറപ്പിച്ച മുഹൂർത്തങ്ങളുമായിരുന്നു. 1 പകുതിയിൽ കീപ്പറുമായി മുഖാമുഖം വന്ന മുൻനിരക്കാരൻ വലൻസിയ ഇക്വഡോറിനെ മുമ്പിലെത്തിച്ചു എന്ന് തോന്നിച്ചുവെങ്കിലും എലോയ് റൂം പന്ത് തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ പ്ലാറ്റോയും പെഡ്രോ വെറ്റോയും ഗോൾ വലയം ലാക്കാക്കി അടിതൊടുത്തു എങ്കിലും റൂം കുറോസോയുടെ രക്ഷകനായി. 2 പകുതിയിൽ ഇക്വഡോർ ആക്രമണം കടുപ്പിച്ചുവെങ്കിലും ടൂർണമെന്റിലെ ആദ്യ ഗോൾ എപ്പോഴും അവരെ ഒഴിഞ്ഞുപോയി. ഗോൾ വലയത്തിനു മുമ്പിൽ ഹൃദയം കൊണ്ട് കാവൽ നിന്ന എലോയ് റൂം കോട്ടകെട്ടിയ പ്രതിരോധക്കാർക്കൊപ്പം ചേർന്ന് ശ്രമങ്ങളെല്ലാം വിഫലമാക്കി. 84 മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്ന് ലഭിച്ച പാസുമായി ബോക്സിൽ കടന്ന വലൻസിയയും ഗോളിയുമായി 1-on-1 വന്നു എങ്കിലും പ്രതിരോധ സമ്മർദ്ദത്തിൽ പന്ത് പുറത്തേക്കാണ് തൊടുത്തത്. 89 മിനിറ്റിൽ പെസിയാഡോയുടെ ക്രോസ് ബാറിൽ തട്ടിയാകുന്നു. തൊട്ടുപിന്നാലെ പ്ലാറ്റോയുടെ അപകടം നിറഞ്ഞ ക്രോസ് കുറോസോയുടെ അഞ്ചാൾ പ്രതിരോധത്തിലെ ഒബിസ്ബോ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി അനുവദിക്കപ്പെട്ട അവസാന 5 മിനിറ്റിൽ കോട്ടമതിൽ പോലെ ഉറച്ചുനിന്ന കുറോസോ കളിക്കാർ ഹൃദയം നൽകി പ്രതിരോധിച്ചു. 95 മിനിറ്റിൽ നിൽസൺ അഗൂലോയുടെ കോർണർ കൂടി ചെറുത്തതോടെ കുറോസോയ്ക്ക് രാജകീയമായ സമനിലയും ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് പോയിന്റും സ്വന്തം. ജർമ്മനിയും ഐവറി കോസ്റ്റും മുന്നിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിൽ ഈ സമനില അവസാന മത്സരത്തിന്റെ കടമ്പയിലേക്ക് കടക്കുന്ന കുറോസോയ്ക്കും ഇക്വഡോറിനും ചെറിയ പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കി നൽകുന്നുണ്ട്. ജപ്പാനും തുണീഷ്യയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ കളിയിലെ വമ്പൻ തോൽവിക്ക് ശേഷം ഗോളിയെയും പ്രതിരോധക്കാരെയും മാത്രമല്ല കോച്ചിനെ തന്നെയും മാറ്റി കളത്തിലിറങ്ങിയ ടുണീഷ്യ ജപ്പാനോട് 4-0 തോൽവി വഴങ്ങുന്നതാണ് കണ്ടത്. ആക്ഷന് തെല്ലും പഞ്ഞുമില്ലാത്ത ഒരു ഹോളിവുഡ് സിനിമ പോലെയായിരുന്നു ജപ്പാൻ ടുണീഷ്യ പോരാട്ടം തുടക്കഘട്ടത്തിൽ. 3 മിനിറ്റിൽ തന്നെ ടുണീഷ്യയുടെ 10 നമ്പറുകാരൻ മെബറിയുടെ വലങ്കാലൻ കർവിംഗ് ഷോട്ട് ഇഞ്ചുകൾക്ക് പുറത്തുപോയി. തൊട്ടടുത്ത മിനിറ്റിൽ ജപ്പാന്റെ ഗോൾ. ഇടതുവിങ്ങിൽ നിന്നും നക്കാമൂറയുടെ നിലം പറ്റിയുള്ള ക്രോസ്, ക്ലോസ് റേഞ്ചിൽ നിന്ന് ഡൈച്ചി കമാഡയുടെ ഫിനിഷ്. ജപ്പാന് തുടക്കത്തിലെ ലീഡ്. 9 മിനിറ്റിൽ ഗോൾ മുഖത്തിന് കുറുകെ വന്ന അപകടകരമായ പ്രാസ് ബ്രോമ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. കോർണറിൽ നിന്നും ജപ്പാൻ 2 ഗോളും നേടി എന്ന് തോന്നി. പക്ഷേ ടോമിയാസുവിന്റെ ഫ്ലിക്ക് ഗോൾ വരയിൽ നിന്നും പൂർണ്ണമായും കടക്കും മുമ്പേ ടുണീഷ്യൻ കീപ്പർ ധഹ്മൻ വീണുകിടന്ന് ഉജ്ജ്വലമായി തടഞ്ഞു. 30 മിനിറ്റിൽ ജപ്പാൻ അടുത്ത ഗോൾ നേടുക തന്നെ ചെയ്തു. വലതുവിങ്ങിൽ നിന്നും ബോക്സിന് ചാരേക്ക് തടയപ്പെടാതെ കുതിച്ച ഐസ്കി ഉദായുടെ വലതുകാൾ കൊണ്ടുള്ള അടി

0: പുളിയുടെ വലതുഭാഗത്തുകൂടെ വലയിൽ കയറി. ജപ്പാൻ 2, ടുണീഷ്യ 0. 69-ാം മിനിറ്റ് വരെ കാര്യമായി സംഭവങ്ങളൊന്നുമില്ലാതെ പുരോഗമിച്ച കളിയുടെ 69-ാം മിനിറ്റിൽ ഇറ്റോയിലൂടെ ജപ്പാൻ 3-ാം ഗോളും നേടി. മധ്യനിരയിൽ നിന്നും തള്ളിക്കിട്ടിയ പന്തുമായി കുതിച്ച ഇറ്റോ പ്രതിരോധക്കാരെ ഓടിപ്പിന്നിലാക്കി ഗോളിയുമായി മുഖാമുഖം വന്നു. പിന്നെ വലം കാലുകൊണ്ട് കാം കൂൾ ഫിനിഷ്. ജപ്പാൻ 3, ടുണീഷ്യ 0. 84-ാം മിനിറ്റിൽ ജപ്പാന്റെ പട്ടിക തികച്ച ഗോളും വന്നു. വലതുവിങ്ങിലൂടെ കുതിച്ച സനോ തൂക്കിയിട്ടു നൽകിയ ക്രോസിനെ ലൂപ്പിംഗ് ഹെഡറിലൂടെ അയാസി ഉയേദ ഉയർന്നു ചാടി വലയിൽ നിക്ഷേപിച്ചു. ഉയേദയുടെ 2-ാം ഗോൾ, ജപ്പാന്റെ 4-ാം ഗോൾ. 4-0 ഉജ്ജ്വല വിജയത്തോടെ ജപ്പാൻ അടുത്ത റൌണ്ട് പ്രതീക്ഷകൾ സജീവമാക്കി. ഗ്രൂപ്പ് എച്ചിലും ജിയിലുമായി 4 കളികളാണ് ലോകകപ്പിൽ ഇന്ന്. സ്പെയിൻ, സൗദി അറേബ്യ, ബെൽജിയം, ഇറാൻ, ഉറൂഗ്വേ, കേപ് വെർഡോ, ന്യൂസിലാൻഡ്, ഈജിപ്ത് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. സ്പെയിനും സൗദിയും തമ്മിലാണ് ആദ്യ മത്സരം. രണ്ട് കൂട്ടർക്കും സമനില വഴി കിട്ടിയ 1 പോയിന്റ് മാത്രമാണ് അക്കൌണ്ടിലുള്ളത്. സ്പെയിനിന്റേത് കേപ് വെർഡോക്കെതിരെ പരാജയത്തിന് തുല്യമായ സമനിലയായിരുന്നു എങ്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറൂഗ്വേ വരച്ച വരയിൽ നിർത്തിയ 1-1 സമനിലയാണ് സൗദിയുടെ ക്രെഡിറ്റിലുള്ളത്. 2022 ലോകകപ്പിൽ സാക്ഷാൽ അർജന്റീനയെ വരെ അട്ടിമറിച്ച സൗദിക്കാർ പൊരുതി നോക്കുമെന്ന് ഉറപ്പാണ്. സ്പെയിനിന് ഇന്ന് ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനില്ല തന്നെ. ബെൽജിയം ഇറാൻ കളി ഇന്ത്യൻ സമയം രാത്രി 12:30. നിലവിൽ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 1 പോയിന്റ് വീതമാണുള്ളത്. ബെൽജിയം വരുന്നത് ഈജിപ്തിനോട് കഷ്ടിച്ച് സംഘടിപ്പിച്ച സമനിലയുമായാണ്. ഡുബ്രോയിന, കമ്പനി, ഹസാഡ്, വിസ്റ്റിൽ, ലുക്കാക്കു തുടങ്ങിയ സുവർണ തലമുറയുടെ കാലത്തെ ബെൽജിയമല്ല ഇപ്പോഴുള്ളത് എങ്കിലും തങ്ങളുടെ ദിനം ഏത് വമ്പനെയും മറിച്ചിടാനുള്ള കോപ്പ് ഇപ്പോഴും കൈമുതലായുള്ള ടീമു തന്നെയാണ് ബെൽജിയം. വിങ്ങിലൂടെ കുതിക്കുന്ന ഡോക്കുവിനെയും തിലമെൻസിനെയും പ്ലേമേക്കർ ഡിബ്രൂവിനെയും കരുതിയിരിക്കണം. മറുഭാഗത്തിറങ്ങുന്ന ഇറാനും ആവേശപ്പോരിന്റെ മട്ടുകാരാണ്. ആദ്യ കളിയിൽ ന്യൂസിലാൻഡിനോട് 1-2 തവണയാണ് അവർ പിന്നിൽ നിന്ന് പൊരുതിക്കയറി സമം പിടിച്ചത്. മുന്നേറ്റത്തിൽ തരേമിയും വലത് വിങ് ബാക്കായ റാമിൻ റസൈനുമെല്ലാം ശ്രദ്ധിക്കേണ്ട താരങ്ങളാണ്. ഒറ്റക്കളി കൊണ്ട് തന്നെ ഏറെ ആരാധകരെ നേടിയ പുത്തൻ ഫുട്ബോളിംഗ് ശക്തി കേപ് വെർദോയുടെ എതിരാളികൾ സാക്ഷാൽ ഉറൂഗ്വേയാണ്. പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ലെങ്കിലും ലൂയിസ് സുവാറസിന്റെ നാട്ടുകാരായ ഉറൂഗ്വേയ്ക്ക് മറികടക്കാനാവാത്ത എതിരാളികളല്ല കേപ് വെർദോ. ഡാർവിൻ നൂനസും വാൾവോഡയും അറോജയുമെല്ലാം ആരും ഭയക്കുന്ന താരങ്ങളാണ്. വെറ്ററൻ ഗോൾ കീപ്പർ വോസ്യൂനിയോയുടെ കരുത്തിലിറങ്ങുന്ന കേപ് വെർദോയുടെ കരുത്ത് അവരുടെ പ്രതിരോധം തന്നെയാണ്. സെന്റർ ഹാഫുകളായ ലോപ്പസും ഡിനേയുമെല്ലാം സ്പെയിനിന്റെ കേൾവികേട്ട മുൻനിരയെ വരച്ച വലയിൽ നിർത്തിയത് നാം കഴിഞ്ഞ കളിയിൽ കണ്ടതുമാണ്. ന്യൂസിലാൻഡ് ഈജിപ്ത് മത്സരം അരങ്ങേറുക നാളെ പുലർച്ചെയാണ്. ആദ്യ കളിയിലെ ആത്മവിശ്വാസം നൽകുന്ന ഫലത്തിന്റെ ഉറപ്പിലാവും ഇരു ടീമുകളും ഇറങ്ങുക. ന്യൂസിലാൻഡ് ഇറാനെതിരെ 2 വട്ടം ഗോൾ കണ്ടെത്തിയപ്പോൾ ബെൽജിയത്തിനെ വിറപ്പിച്ച ഓർമ്മകളുമായാണ് ഈജിപ്ത് ഇറങ്ങുക. സലായും മർമൂഷുമുള്ള ടീം ന്യൂസിലാൻഡിന് ഒത്ത എതിരാളികളാവുമെന്ന് ഉറപ്പാണ്. അടുത്ത റൌണ്ടിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ, ടൂർണമെന്റിൽ നിലനിൽക്കാൻ മികച്ച ഫലങ്ങൾ അനിവാര്യതയാണ് എന്നിരിക്കെ വമ്പന്മാർ മാത്രമല്ല ചെറു ടീമുകളും മുഴുവൻ ഊർജവും പുറത്തെടുത്താവും ഇന്ന് കളത്തിലിറങ്ങുക. അതുകൊണ്ടുതന്നെ ഈ കളിദിനത്തിലും ആവേശത്തിന്റെ കോപ്പ നിറഞ്ഞു തുളുമ്പും തീർച്ച.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം. ബിജു തിരുമലയുടെ രചന, രാജാമണിയുടെ സംഗീതം.

റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, മോഹൻ സിത്താര ഈണമിട്ട്. ചിത്രയും സുനിലും പാടിയ ഗാനം. ചിത്രം സൂഫി പറഞ്ഞ കഥ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
4: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് പാവങ്ങാട്, കോഴിക്കോട്.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി.

0: അൻമണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. എഫ് എം പ്രധാന വാർത്തകൾ. ഗോത്ര സമൂഹങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ നടക്കും. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 15 ടീമിനെ BCCI പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ടീമിൽ തിരിച്ചെത്തി. അടുത്ത മാസം 14 ആരംഭിക്കുന്ന പര്യടനത്തിൽ ശുഭ്മൻ ഗിൽ ടീമിനെ നയിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. എഫ് എം പ്രധാന വാർത്തകളിനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ. കോളിവുഡ് ഹിറ്റ്സ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

കോളിവുഡ് ഹിറ്റ്സ്. കോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിലിനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. തമാ എന്ന ചിത്രത്തിൽ രഹ്മീത് കൗർ, ജിഗർ സരയ്യ ഇവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റെക്യു പാലത്തിന്റെ വരികളിൽ സന്തോഷ് നാരായൺ ഈണമിട്ട് പാടിയ ഗാനം റെട്രോ എന്ന ചിത്രത്തിൽ നിന്ന്.

അമിതാഭ് ഭട്ടാചാര്യ, സച്ചിൻ ജിഗർ ഇവർ ഒരുക്കിയ മറ്റൊരു ഗാനം പരം സുന്ദരി എന്ന ചിത്രത്തിൽ സച്ചിൻ ജിഗർ, ആദിത്യ റിഖരി, അമിതാഭ് എന്നിവർ പാടിയത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
5: മാ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും ജുബിൻ നോട്ടിയാലും പാടിയ ഗാനമാണ് അടുത്തത്. മനോജ് മുംതാഷിറിന്റെ രചന, റോക്കി ശിവയുടെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: എമർജൻസി എന്ന ചിത്രത്തിലെ ഗാനം ഹരിഹരൻ പാടിയത് ഗാനരചന മനോജ് മുന്താഷിർ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ചിന്തിക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അഗത്യ എന്ന ചിത്രത്തിലെ വാഗുമസൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന സജീവ് സാരഥി, സംഗീതം യുവശങ്കർ രാജ,

0: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ബാഗി ഫോർ എന്ന ചിത്രത്തിൽ സമീർ അഞ്ചാൻ വരികളെഴുതി സിദ്ധാന്ത് മിശ്ര ഈണമിട്ട് പാടിയ ഗാനം.

0: FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു. ഗോത്ര സമൂഹങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 1st ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. FIH നാഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: ഗാനകേളി.
0: ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യഗാനം വാരഫലം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല വരികളെഴുതി മോഹൻ സിത്താര, ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം, ഉണ്ണിമേനോനും സുജാത മോഹനും പാടിയ ഗാനം ശുഭയാത്ര എന്ന ചിത്രത്തിൽ നിന്ന്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്രം എഴുതി, ഈണം നൽകി സുജാത പാടിയ ഗാനം, ചിത്രം അഗ്നിസാക്ഷി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്. മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: എസ് ജാനകി പാടിയ ഗാനം നസീമ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആകാശത്തേക്കൊരു കിളിവാതിൽ ഈ ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
7: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് ഐ വി എഫ് സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
8: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
12: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
13: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
12: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
14: 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഗാനകേളി തുടരും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ

0: ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും ഡി എം ഇ നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ജൂലൈ 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 ജൂലൈ 1 2 സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 നഷ്ടത്തിൽ 377 നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് രണ്ടാം കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

ഗാനകേളി തുടരുന്നു. അടുത്ത ഗാനം പ്രസാദം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് ജാനകി പാടിയത്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഗാനകേളിയിൽ അടുത്തതായി ദേവദാസ് വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട്, മാർക്കോസും ജെൻസിയും പാടിയ ഗാനം ചിത്രം കേൾക്കാത്ത ശബ്ദം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: മാലയോഗം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം, കൈതപ്രത്തിന്റെ രചന, മോഹൻ സിതാരയുടെ സംഗീതം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഐസ് കുണ്ടൂരിന്റെ വരികൾ, SP വെങ്കിടേഷിന്റെ സംഗീതം.

0: ഗാനകേളി.
1: One 103.6 Real FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തമാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ രണ്ടാം അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ നടക്കും. FIH നാഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപികമാർ.

0: അണിമുറ്റത്തൊരു കോടി റാവിൻ മണി വിളക്കേരിയാറ
1: ഗോപ പെൺകുളിമാരുടെ
0: മായ കാഴ്ചകളോ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ

0: മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12th അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസിക ആരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവല ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത യോഗ മാനസിക സ്വാസ്ഥ്യ സേ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാത്ത ഹൈ ഇസ്ലിയേ യോഗ കേ വിഷയമേ യുക് चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध.
0: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000 പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000+ സംഘടനകളാണ് യോഗ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210+ ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000+ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നേ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയേ ആജ് ഭാരത് അപ്നേ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വികസിത് കർ രഹാ ഹൈ, സാഗർമാല ജൈസേ അഭിയാൻ ഇസി വ്യാപക് സോച് കാ ഹിസ്സ ഹൈ.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD Vance നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന

0: മാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
1: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ആഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 റൺ നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

നാടകഗാനങ്ങൾ. ആൾത്താര എന്ന ചിത്രത്തിൽ വയലാർ എന്ന നാടകത്തിൽ വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് കവിയൂർ പൊന്നമ്മ പാടിയതാണ് ആദ്യഗാനം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: അരവിന്ദന്റെ ഭാവനയ്ക്ക് വി ദക്ഷിണാമൂർത്തി ഇണമിട്ട് ചലനം എന്ന നാടകത്തിൽ എം രേണുക പാടിയ ഗാനമാണ് ഇനി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജനനി ജന്മഭൂമി എന്ന നാടകത്തിൽ സി ഒ ആന്റോ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH നാഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 goals തോൽപ്പിച്ചു. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം. ഇന്ത്യ എ ടീമിന് ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. FM പ്രധാന വാർത്തകളിനി രാത്രി 10:00.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ സുവർണമലരുകളിൽ തുലാവർഷം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ആദ്യം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കെ പി ഉദയഭാനു ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം സമസ്യ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ONV കുറുപ്പ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം, പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഹൃദയമൊരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജനെ ഇണമിട്ട് യേശുദാസ് പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എ പി ഗോപാലിന്റെ ഭാവനയ്ക്ക് ജി ദേവരാജൻ, ഈണമിട്ട ഗാനം പാദസരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സമുദ്രം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ജോളി അബ്രഹാമും മാധുരിയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
2: സീമന്തപുത്രൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി MK അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം സിന്ദൂരം.

പപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനം നിനക്ക് ഞാനും എനിക്കു നീയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം, കെ ജെ ജോയിയുടെ സംഗീതം.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ വാണിജയറാമും ഇടവ ബഷീറും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി അംഗീകാരം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി എ ടി ഉമ്മർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. മാറുന്ന യാത്രകൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: കുറച്ചു നാൾ മുമ്പ് ഞാൻ യു എയിലെ ഗോർഫുക്കാനിൽ പോയിരുന്നു. ഗോർഫുക്കാൻ കടലിലുള്ള അടയാളക്കല്ല് കാണുക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. കരയിൽ നിന്ന് നോക്കുമ്പോൾ കടലിൽ അല്പം ദൂരത്ത് ഒരു പാറക്കെട്ട് ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിനെയാണ് അടയാളക്കല്ല് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് കടലിലുള്ള ഈ പാറക്കെട്ട് കാണാൻ ഞാൻ പോയത്? ചോദ്യത്തിനുള്ള ഉത്തരം, ഇന്ന് നാം ജീവിക്കുന്ന കേരളത്തെ നിർമ്മിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു യാത്രയുടെ കഥ പറയാനാണ്. ആ കഥ ഇതാണ്: മലയാളികൾ കൂട്ടത്തോടെ തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയ ആ യാത്ര ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആ യാത്രയുടെ അവസാനം അവർ കരയോട് ചേർന്നത് ഗോർഫുക്കാനിലെ ഈ അടയാളക്കല്ലിലായിരുന്നു. അവരുടെ യാത്രകൾ ഉരുവെന്നും ലോഞ്ച് എന്നും വിളിക്കുന്ന ചരക്ക് കപ്പലുകളിലായിരുന്നു. വാസ്തവത്തിൽ ആ കപ്പലുകളിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതിൽ ചരക്കുകൾ കൊണ്ടുപോകാനായിരുന്നു അനുമതി. എന്നാൽ യാത്രാരേഖകളോ വിസയോ മറ്റ് അനുമതി പത്രങ്ങളോ ഒന്നുമില്ലാതെ മലയാളികൾ ഗൾഫിലേക്ക് സംഘടിതമായി ആദ്യമായി നടത്തുന്ന യാത്ര ഒരു പക്ഷേ ഗോർഫുക്കാനിലേക്കായിരിക്കും. ഇത്തരം ഉരുവിലും ലോഞ്ചിലും കയറിപ്പോകുന്ന ആളുകളെ ഈ അടയാളക്കല്ലിന് സമീപത്തുള്ള കടലിൽ ഇറക്കി വിടുന്നതായിരുന്നു അന്നത്തെ രീതി. അവിടെ നിന്ന് നീന്തി ഈ അടയാളക്കല്ലിൽ പിടിച്ചു നിന്ന് അല്പനേരം ക്ഷീണമകറ്റി വീണ്ടും നീന്തി ഗോർഫുക്കാൻ തീരത്ത് കടലിൽ ഇന്ന് മനോഹരമായി വിന്യസിച്ചിരിക്കുന്ന ഗോർഫുക്കാൻ ബീച്ചിലേക്ക് അവർ നീന്തിക്കയറുകയായിരുന്നു. ആ യാത്ര അവസാനിച്ച സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ അടയാളക്കല്ല് കാണാൻ ഞാൻ പോയത്. പിന്നീട് ഒരു സിനിമയിൽ എല്ലാം ആ സ്ഥലം വന്നിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ മലയാളിയുടെ നിരവധിയായ യാത്രാ പഥങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മളുടെ സഞ്ചാര

സാഹിത്യത്തിനകത്ത് രേഖപ്പെടുത്താത്ത അതിസാഹസികമായ യാത്രകൾ മലയാളികൾ നടത്തിയിട്ടുണ്ട്. അത് തൊഴിൽ തേടിയുള്ള യാത്രകളാണ്, അന്നം തേടിയുള്ള യാത്രകളായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗോർഫുക്കാനും ഗോർഫുക്കാനിലെ അടയാളക്കല്ലും. ഇത്തരത്തിൽ പല സ്ഥലങ്ങളും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാം. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ജർമ്മനിയിലേക്ക് കുടിയേറിയ 5000-ൽ പരം മലയാളി നേഴ്സുമാരുടെ കഥ, യഥാർത്ഥ ജീവിത കഥ അത്തരത്തിലുള്ളതാണ്. അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ഭടന്മാരെ ചികിത്സിക്കാൻ, പരിചരിക്കാൻ വേണ്ടി പോയ നേഴ്സുമാരെ നമ്മൾ കാണുന്നു. ഇങ്ങനെ മലയാളിയുടെ യാത്രയുടെ മറ്റൊരു അർത്ഥ തലത്തിലേക്ക് പോകാൻ നമ്മെ ഇന്ന് നിർബന്ധിപ്പിക്കുന്ന പലതരം എഴുത്തുകളും ജീവിത കഥകളും ആത്മകഥകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ്, നാം ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ഭാഷ ഇന്നത്തെ രൂപത്തിലൊക്കെ ആകുന്നതിനും എത്രയോ മുമ്പ് തന്നെ മലയാളികൾ കേരളത്തിനും ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന പ്രദേശത്തിനുമെല്ലാം വെളിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ യാത്രകളെല്ലാം തുടങ്ങിയത് എന്നതിലേക്കും വെളിച്ചം വീശുന്ന ഒരു വലിയ ഉദാഹരണം വിഖ്യാതനായ മലയാളി സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എവിടെ വെച്ചാണ് എസ് കെ പൊറ്റക്കാട് ആദ്യമായി നാണയം, അതായത് വിദേശ വിനിമയം നടത്തുന്നത്, സ്വന്തം കറൻസി, സ്വന്തം നോട്ട് മാറ്റിയെടുക്കുന്നത് എവിടെ വെച്ചായിരുന്നു എന്ന് അദ്ദേഹം ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1938 അദ്ദേഹം ആദ്യമായി വിദേശ കറൻസി വിനിമയം നടത്തുന്നത് ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രക്കിടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് 1938 എസ് കെ യാത്ര ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് മലബാറിൽ നിന്നാണ്. അദ്ദേഹം കോഴിക്കോട്ട് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അരുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം കഴിയുന്നതോടുകൂടി മലബാർ അവസാനിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് തിരുക്കൊച്ചി തുടങ്ങുന്നു. ആ സ്ഥലത്ത് നിന്ന്, അരുക്കുറ്റിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തൻ്റെ കയ്യിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാണയങ്ങളും നോട്ടുകളും പറ്റില്ല എന്നും അത് മാറ്റി എടുക്കുകയും ചെയ്യണമെന്നും പറയുകയാണ്. സുന്ദരി എന്നു പേരുള്ള ഒരു ബോട്ടിലാണ് എസ് കെ ആ യാത്ര നടത്തുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്: കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി, അരൂർ, കോട്ടപ്പുറം എന്നീ താവളങ്ങൾ കഴിഞ്ഞ് സുന്ദരി അരൂക്കുറ്റിയിലെത്തി. സ്റ്റേറ്റ് അതിർത്തി. ഞങ്ങളുടെ കയ്യിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണ്യങ്ങൾ ചക്രവും കാശുമായി മാറ്റേണ്ടി വന്നു. എനിക്ക് ഈ മാറ്റത്തിൻ്റെ കണക്ക് ഒട്ടും നിശ്ചയമില്ലായിരുന്നു. എന്നാൽ എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സഹായിച്ചു. പിന്നീട് നാം കാണുന്നത് എസ് കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും പലതരം കറൻസികൾ വിദേശ വിനിമയത്തിലൂടെ ഇന്ത്യൻ പണം മാറ്റി പല കറൻസികൾ ആക്കി മാറ്റുകയും തൻ്റെ ലോകയാത്ര തുടരുകയും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള അക്കാലത്ത് എസ് കെ യാത്ര ചെയ്യുന്ന കാലത്ത് അതിക്ലേശകരമായ യാത്ര വീഥികളുള്ള സ്ഥലങ്ങളിലൂടെ എസ് കെ പോകുന്നുണ്ട്. പക്ഷേ എസ് കെ ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിൽ വെച്ചാണ് തൻ്റെ ആദ്യ വിദേശ വിനിമയം, ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഡയറി കുറിപ്പിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ പിന്നീട് ഐക്യകേരളം ഉണ്ടാകുന്നു. അതിനു ശേഷവും അതിനു മുൻപും എത്രയോ പേർ ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. മലയാളിയുടെ യാത്രയ്ക്ക് തന്നെ പല പല പുതിയ മുഖങ്ങളും ഉണ്ടായി. ഇത്തരം ചില സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള അവസരം, മലയാളികളാൽ നിർമ്മിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ തന്നെ കാണാനുള്ള അവസരവും എനിക്ക് ഈ യാത്രകളിൽ, എൻ്റെ കഴിഞ്ഞ 40 വർഷത്തിനിടയിലുള്ള യാത്രകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളി സമൂഹത്തെ തന്നെ, അതായത് യാത്രകളാലും തൊഴിൽ പ്രവാസത്താലും നിർമ്മിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയ്ക്ക് മലയാളികളെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് സഞ്ചാര സാഹിത്യത്തിനും നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിനും രാഷ്ട്രീയ ചരിത്രത്തിലുമെല്ലാം കടന്നു വരേണ്ടതുണ്ട്. ഇനിയും അത് കടന്നു വന്നിട്ടില്ല എന്നത് ദുഃഖകരമാണ്. മലയാളികളുടെ യാത്രകൾ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലും ജീവിതയാത്രകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാത്രയുടെ ആനന്ദത്തിന് വേണ്ടിയുള്ള യാത്രയുടെ സ്വഭാവങ്ങൾക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഒരു കാലത്ത് യാത്ര സ്വാതന്ത്ര്യമില്ല.

0: ഇല്ലാതിരുന്ന സ്ത്രീകൾക്ക് അവർ നേടിയെടുത്ത യാത്രാ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉച്ചി കൂടിയാണ്, അതിൻ്റെ ഏറ്റവും ഉയരങ്ങളെയാണ് എവറസ്റ്റിലേക്കുള്ള മലയാളി സ്ത്രീകളുടെ യാത്രകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മലയാളിയുടെ ജീവിതയാത്രയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പഠിക്കാനും തൊഴിൽ ചെയ്യാനുമായി വിദേശങ്ങളിലേക്ക് പോകുന്നത് ഒരു വലിയ പ്രവണതയായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ഈ ഇത്തരത്തിലുള്ള മലയാളിയുടെ യാത്രകളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ക്ലേശകരമായ ചില ചുറ്റുപാടുകളിൽ പോലും തങ്ങളുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടി മലയാളികൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് അതൊരു വലിയ ഒഴുക്കായി തന്നെ മാറാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പഠനാവശ്യത്തിനായും തുടർന്ന് ജോലിക്കും പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പഠനവും ജോലിയും ഒപ്പം കൊണ്ടുപോകുന്നതുമായ വേറൊരു തരം ജീവിതയാത്ര തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. സഞ്ചാര സാഹിത്യത്തിൻ്റെ രൂപങ്ങൾക്ക് എഴുതുക എന്നതിൽ നിന്നും മാറി വീഡിയോ വ്ളോഗുകളായി റീലുകളായി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്തരം യാത്രകൾക്കിടയിലൂടെ മലയാളിയുടെ ജീവിതയാത്ര പഴയതിൽ നിന്നും കൂടുതൽ വിഭിന്നമായി കുറെ കൂടി വേഗതയാർന്ന തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു ഭാഗത്ത് നമ്മളുടെ സ്ത്രീകൾ എവറസ്റ്റിനെ ലക്ഷ്യമിട്ട് നടന്നു നീങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് ഏറ്റവും പുതിയ തലമുറ അവരുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടി കേരളവും ഇന്ത്യയും വിട്ടുപോകുന്ന ഒരു കാഴ്ചയും നാം കാണുന്നു. അതിനാൽ നമ്മളുടെ സഞ്ചാര സാഹിത്യ സ്വഭാവത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും ഇതാണ് സഞ്ചാര സാഹിത്യം എന്ന നമ്മളുടെ പഴയ നിർവചനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് മലയാളി സമൂഹം തന്നെ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: മാറുന്ന യാത്രകൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: 103.6 റിയൽ FM.
1: കൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. മണി 10 കഴിഞ്ഞു, നേരെ എത്രയായിട്ടും കുടുംബത്തേക്ക് വരാറായിട്ടില്ല. ബാക്കിയുള്ളവർക്കൊന്ന് തല ചായ്ക്കാൻ ചോദിച്ചാ പറയും എന്തിനാ കാത്തിരിക്കുന്നേ, അമ്മയ്ക്ക് കിടന്നൂടേ എന്ന്. അങ്ങനെ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമോ? ഓ, വന്നോ. മുഷിഞ്ഞ വേഷം, ക്ഷീണിച്ച ശരീരം, ചീകി വെക്കാത്ത മുടി, താടി വേഷം, കൈവാളിച്ച മുഖം, എങ്ങനെ മനസ്സിലാവാൻ? വാസിയെ കാണാനാണോ? അവനെ എത്തിയിട്ടില്ല.
2: അതെ അമ്മേ,
1: കണ്ടിട്ട് അമ്മയ്ക്ക് തീരെ മനസ്സിലായില്ല. ഇതെന്തൊരു കോലം, ക്ഷീണിച്ച് എല്ലും കോലും ആയല്ലോ.
2: സുഖവാസത്തിനല്ലോ അമ്മേ പോയത്.
1: മോനെ, നിന്നെ ജയിലിന്ന് വിട്ടോ?
2: അമ്മ, ആ വാതിലടക്കി.
1: ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിന്നെ ജയിലിന്ന് വിട്ടോ?
2: ഞാൻ പോന്നു.
1: ഏ, കാലാവധി തീർന്നില്ലല്ലോ, ഇളവ് കിട്ടിയോ?
2: ഇളവ് കിട്ടി. ചേട്ടൻ എവിടെ അമ്മേ?
1: ഇതുവരെ എത്തിയില്ല.
2: സരളയോ?
1: അവള് കിടന്നുറങ്ങണോ? ഞാൻ വിളിക്കാം.
2: വരട്ടെ. ഏടത്തിമ്മ എവിടെ?
1: അവളിവിടെ ഇല്ല.
2: ഏ, എവിടെ പോയി?
1: അതൊക്കെ പറയാതിരിക്കുക ഭേദം.
2: ഏ,
1: ഇവിടെ പലതും.

0: ദിവസം സംഭവിച്ചു.
1: എന്ത്?
0: ഏട്ടനും അവളും തമ്മിൽ തെറ്റി. വഴക്കായി, കോടതിയിൽ കേസുമായി, ഒടുവില് ബന്ധവും പിരിഞ്ഞു. അതല്ലേ പറയണ്ടു?
1: ബന്ധം പിരിഞ്ഞു?
0: അതിപ്പോ 2 കൊല്ലമായി.
1: എന്താ അങ്ങനെ സംഭവിക്കാൻ?
0: എല്ലാം അവളുടെ ദോഷം. നീ എന്താ നിക്കുന്നേ? അവിടെ ഇരിക്കേ. മോനെ, നീ അത്താഴം കഴിച്ചാണോ?
1: കഴിച്ചു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു.
0: നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും?
1: ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. അല്ല, അച്ഛന്റെ ആ പടത്തിന്റെ അരികെ എന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ അമ്മേ?
0: അത്
1: എടുത്തു മാറ്റിയല്ലേ?
0: ഏട്ടനെ അറിഞ്ഞൊടിച്ചു. പക്ഷേ പടം ഞാനെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, എന്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ.
1: ഏട്ടൻ അത്രയ്ക്ക് വൈരാഗ്യാണല്ലേ.
0: പിന്നെണ്ടാവില്ലേ, അവന്റെ കൂട്ടുകാരനെയല്ലേ നീ കുത്തിക്കൊന്നത്? നല്ലവനായ നിനക്ക് എന്തിനാ മോനെ ആ ദുർബുദ്ധി തോന്നിയത്?
1: അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായില്ലേ അമ്മേ?
0: കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ ഉള്ളിലെ തീ കെട്ടടങ്ങിയിട്ടില്ല.
2: ഏ കുഞ്ഞേട്ടൻ, കുഞ്ഞേട്ടാ.
1: സരളേ.
2: കുഞ്ഞേട്ടൻ.
1: മോളെ.
2: എന്റെ കുഞ്ഞേട്ടൻ.
1: നീ എന്നെ തിരിച്ചറിഞ്ഞു? അമ്മക്കെന്നെ മനസ്സിലായില്ല. എന്റെ അനിയത്തി എന്നെ തിരിച്ചറിഞ്ഞു.
2: നിങ്ങളുടെ സംസാരം കേട്ടാ ഞാൻ ഉണർന്നത്.
1: ഏ, നിനക്കെന്തൊരു മാറ്റം! ഞാൻ പോകുമ്പോ 14 വയസ്സുള്ള ഒരു പാവാടയുടത്ത. ഇപ്പൊ എന്തു വലിയ പെണ്ണായി!
2: കുഞ്ഞേട്ടൻ ഇപ്പോ എങ്ങനെ പോരാൻ പറ്റി?
1: ഏ, ഞാൻ പോകുന്നു.
2: ജയിലിൽ നിന്ന് വിട്ടോ?
1: വിട്ടില്ല, ഞാൻ പോകുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പോകുന്നു.
2: കുഞ്ഞേട്ടാ, അമ്മേ, അമ്മേ ഒന്നിങ്ങി വാ. അമ്മേ ഇത് കേട്ടോ.
3: എന്താ?
2: കുഞ്ഞേട്ടൻ ജയിലിൽ ചാടിയാ
3: വന്നേന്ന്. നീ ജയിലിൽ ചാടി മോനെ? എന്താ ഞാൻ ഈ കേൾക്കുന്നത്?
1: ആര് പറഞ്ഞു ജയിലിൽ ചാടിയെന്ന്?
3: നീ എന്ത് പണിയാടാ ഈ ചെയ്തത്? നിന്നെ കണ്ടതിന്റെ സന്തോഷം പോയല്ലോ മോനെ. ഈ അമ്മയെ നീ തീ തീറ്റിയത് പോരെ. ഈശ്വര ഭഗവാനെ, ഇനി എന്തൊക്കെ കാണണം?
2: കുഞ്ഞേട്ടൻ എന്തിനായി ബുദ്ധിമോശം കാണിച്ച്? ഇപ്പൊ ഭൂകമ്പായിട്ടുണ്ടാവും. പോലീസ് കുഞ്ഞേട്ടനെ മണത്തറിഞ്ഞ് പിടികൂടി.
3: നീ എങ്ങോട്ടെങ്കിലും വേഗം പോയിക്കോ മോനെ.
1: എങ്ങോട്ട് പോകാൻ? എവിടെ പോയാലും പിടികൂടില്ലേ അമ്മേ?
3: വന്ന വഴിക്ക് വാതിലടക്ക് എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ പന്തി കേടുണ്ടെന്ന് തോന്നിയതാ. ഇതുവരെ കാണാതിരുന്ന എന്റെ ദുഃഖായിരുന്നു. കണ്ടപ്പോ അതിലേറെ.
2: കുഞ്ഞേട്ട, ഇത്ര വലിയ കുറ്റം, ഈ സാഹസം എന്തിനു ചെയ്യും കുഞ്ഞേട്ട?
1: നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി, അമ്മയെ കാണാൻ, നിന്നെ കാണാൻ 5-6 കൊല്ലം ഇനിയും ജയിലിൽ കിടക്കണം. അതുവരെ അടങ്ങിയിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല.
3: ഈ ചെയ്ത കുറ്റത്തിന് ഇനി വേറെയും ശിക്ഷ കിട്ടില്ലേ മോനെ? കുറെ കാലം ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരില്ലേ നീ?
1: കിടക്കേണ്ടി വരും.
3: ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനീ തല തിരിഞ്ഞ ബുദ്ധി കാണിച്ചു?
1: നിങ്ങളെ കാണാൻ വേറെ എനിക്ക് എന്താ ഒരു മാർഗം?
2: കുഞ്ഞേട്ടാ,
1: 6-7 കൊല്ലം ഞാൻ ജയിലിൽ കിടന്നു. നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നു.
3: എന്റെ മോനെ,
1: ഇവളുടെ വിവാഹം കഴിഞ്ഞ് കാണുന്നതിനേക്കാൾ ഇതുപോലെ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ വന്നത്.
4: ഇനി യാത്രയില്ല നാടകം. രചന CL ജോസ്. സംവിധാനം C. കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുഗു, കായലാട്ടി രവീന്ദ്രൻ; സരള, ഗ്ലോറി പ്രേംജി; ലക്ഷ്മിയമ്മ, AP ഹഫ്സത്ത് നിലമ്പൂർ; ഹരിദാസ്, എടക്കാട് നന്ദകുമാർ; ഭാസി, രവിശങ്കർ ബേപ്പൂർ; യുവാവ്, ആയാടത്തിൽ ഗംഗാധരൻ; യുവതി, റാണി ഏബൽ.
2: അമ്മേ,
1: എന്താ എന്താ നിങ്ങൾ അന്യോന്യം നോക്കുന്നത്?
0: അതല്ല മോനെ.
1: എന്നെ പേടിയാണോ? ഞാൻ വന്നത് ഇഷ്ടായില്ലേ?
0: അതല്ല മോനെ.
1: പിന്നെ നിങ്ങളുടെ നോട്ടത്തിന് എന്തോ അർത്ഥമുണ്ടല്ലോ. എന്താ രണ്ടുപേർക്കും ഒരു വല്ലായ്മ?
2: കുഞ്ഞേട്ടാ,
1: എന്താ
2: എന്റെ വിവാഹം കഴിഞ്ഞു.

0: ഓഹോ, എൻ്റെ ജീവിതത്തിൽ കേൾക്കാനായി ഏറെ മോഹിച്ച് കാത്തിരുന്നതാണ് ആ മുഹൂർത്തം.
1: കുഞ്ഞേട്ട,
0: അതും കഴിഞ്ഞുപോയി അല്ലേ?
1: മോനെ,
0: എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഈ കുഞ്ഞേട്ടനെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ മോളെ?
1: കുഞ്ഞേട്ട, എല്ലാ വിവരത്തിനും ഞാൻ കത്തെഴുതി വെച്ചതാ. പക്ഷെ വല്യേട്ടൻ സമ്മതിച്ചില്ല അയക്കാൻ. അത് വാങ്ങി ചീന്തിക്കളഞ്ഞു.
2: വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല മോനെ, അവന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ.
0: അല്ലെങ്കിൽ എന്നെ എന്തിനറിയിക്കണം? ഞാൻ ആര്? കൊലപാതകി, കുടുംബദോഷി, ജയിൽ പുള്ളി.
1: മോനെ കേട്ട,
2: അതാ അതാ വല്യേട്ടൻ വരുന്നുണ്ട്. മോനെ, നീ അകത്തേക്ക് പോയിക്കോ, ചെല്ലി വേഗം.
0: വേണ്ടമ്മേ, വേണ്ട, ഏട്ടം വരട്ടെ.
1: അകത്തേക്ക് പോയിക്കോളൂ കുഞ്ഞേട്ടാ, വരുമ്പോ തന്നെ വല്യേട്ടൻ കാണണ്ട.
0: കണ്ടാലെന്താ?
2: എന്റെ മോനെ, അമ്മ പറയുന്നത് കേക്ക്, വേഗം അകത്തേക്ക് പോ.
0: ശരി അമ്മയെ, ഞാൻ അനുസരിക്കുന്നു.
3: അമ്മേ, ജയിലിൽ കിടക്കുന്ന അമ്മയുടെ സൽപുത്രന്റെ വിശേഷം കേട്ടോ. ചാടിപ്പോയെന്ന്. എന്താ നിങ്ങൾ രണ്ടുപേരും മിഴിച്ചു
1: നിൽക്കുന്നത്?
3: വിശ്വാസം വരുന്നില്ലേ?
2: നിന്നോട് ഇതാരാ പറഞ്ഞേ?
3: ഒരു പത്രക്കാരൻ പറഞ്ഞതാ. നാറുന്ന വിശേഷമായതുകൊണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി ചികഞ്ഞ് അന്വേഷിച്ചില്ല. ചരിത്രം സൃഷ്ടിച്ചു പോയവൻ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന് തീരാക്കളങ്കവും ശാപവും വരുത്തി വെച്ചവനാ. അതിപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു. നാളെ രാവിലെ പത്രത്തിൽ വാർത്ത വരൂ, അപ്പൊ എല്ലാം പൂർത്തിയാവും. മറന്നുപോയവരൊക്കെ ഈ മാനക്കേടിന്റെ ഓർമ്മ പുതുക്കൂ.
2: അവൻ ഇവിടേക്ക് എങ്ങാൻ കേറി വന്നാൽ?
3: ഇവിടേക്കോ? എന്തിന്?
1: വന്നൂടെ വല്യേട്ടാ.
3: വരാൻ പാടില്ല.
2: മോനെ, ഇത് അവന്റെ വീടല്ലേ, ഇങ്ങോട്ടല്ലേ വരേണ്ടത്?
3: അവന്റെ വീട് ജയിലാ, അവൻ അങ്ങോട്ടാണ് പോവേണ്ടത്.
1: ഇങ്ങനെ അറുത്തു മുറിച്ച് പറയല്ലേ വല്യേട്ടാ.
3: അവൻ ഇവിടെ എന്ത് കാര്യം? അവനെ വീട്ടിൽ ആരുമല്ല.
1: തെറ്റ് ചെയ്തെങ്കിലും അവന് എന്റെ വയറ്റിൽ പിറന്നത്
3: ആയിരിക്കാം. പക്ഷേ അവൻ എന്റെ ആരുമല്ല.
1: ഈശ്വരന് നിരക്കാത്തത് പറയല്ലേ മോനെ, സ്വന്തം ചോരയല്ലേ.
3: ചോരക്കളം സൃഷ്ടിച്ച് പോയവനാ. എവിടെയെങ്കിലും പോയി തുറയട്ടെ, ഇവിടെ കേറി വരണ്ട. കേറി വന്ന ആ കോണിച്ചോട്ടിലിരിക്കുന്ന വീട്ടുകത്തി
1: ആദ്യം എന്നെ കൊല്ല, എന്നാ പിന്നെ വേറെ ഒന്നും എനിക്ക് കാണണ്ടല്ലോ. മക്കളെ വെട്ടുകൂടി ചാവുന്നത് കാണാൻ എനിക്ക് വയ്യ.
0: ഇതാ വെട്ടുകത്തി, എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്.
3: ഓഹോ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ.
0: പേടിച്ചൊളിച്ചതല്ല, എന്റെ അമ്മയെ അനുസരിച്ചതാ.
3: ഒത്തുകളി, ഗൂഢാലോചന, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ.
1: അല്ല വല്യേട്ടാ, അങ്ങനെയല്ല
2: മോനെ. ഇവൻ വന്നിട്ട് അധികമായില്ല, നീ വരുന്നത് കണ്ടപ്പോ പേടി തോന്നിയിട്ട് ഇവനോട് അകത്തേക്ക് പോകാം ഞാനാ പറഞ്ഞത്.
1: സുഖു, നീ വെട്ടുകത്തിയും പിടിച്ച് എങ്ങോട്ടാ വരുന്നേ?
0: അമ്മേ, അമ്മ മുമ്പിന്ന് മാറിയിക്ക്.
1: നീ അത് മാറ്റി പിടിക്കും മോനെ.
4: കുഞ്ഞേട്ടാ, ഈശ്വര,
1: സുഖു, നീ ഇതെന്ത് ഭാവിച്ച?
0: അമ്മേ, ഏട്ടനെ വെട്ടാനല്ല, എന്നെ വെട്ടാൻ വേണ്ടി ഏട്ടൻ ഇത് കൊടുക്കാൻ.
1: കുഞ്ഞേട്ടൻ മടിയുന്നതാ വലിയൊരു കത്തി പുറത്തെടുക്കുന്നു. അമ്മേ, നീ ഇതെന്ത് ഭാവിച്ച വന്നിരിക്കുന്നത്? നിനക്കെന്തും ഭ്രാന്ത് പിടിച്ചോ?
0: പുറത്തു കടന്ന ഉടനെ ആദ്യം കൈക്കലാക്കിയത് ഈ കത്തിയ. ഇവിടെ എത്തുന്നതിനിടയ്ക്ക് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ അവരെ ശരിപ്പെടുത്താൻ. ആരും അറിഞ്ഞില്ല, ആരും തടഞ്ഞില്ല, എന്റെ ലക്ഷ്യം സാധിച്ചു. ഇനി എനിക്ക് കത്തിയുടെ ആവശ്യമില്ല. സരളെ, ആ വാതിലടക്കി.
3: വേണ്ട, സരള മാറി നിൽക്ക്.
0: വാതിൽ അടച്ചൂടേ ചേട്ടാ.
3: എന്തിന്?
0: മറ്റാരും കാണാതിരിക്കാൻ.
3: ഇവിടെ ആരെയും ഒളിപ്പിക്കാൻ ഉദ്ദേശമില്ല. ഈ വീട് ആരുടെയും ഒളി സങ്കേതമല്ല. നിനക്ക് ഇറങ്ങിപ്പോകാം, എന്നിട്ട് വാതിലടയ്ക്കാം.
1: മക്കളെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്.

0: അമ്മേ, അമ്മ അകത്തേക്ക് പോയിക്കോളൂ, ഇവിടെ ഒന്നും സംഭവിക്കില്ല, പോയിക്കോളൂ.
1: നിങ്ങളിങ്ങനെ ചീരി കടിച്ചു നിന്നാ എനിക്ക് സമാധാനമില്ല, എനിക്ക് പേടിയാവുന്നു.
0: അമ്മേ, രണ്ടുപേരും ആയുധങ്ങൾ താഴെയിട്ടില്ലേ, അമ്മ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ സംസാരിക്കട്ടെ, അമ്മ പോയിക്കോളൂ. സരളേ, അമ്മയെ വിളിച്ചോണ്ട് പോ.
2: ഞങ്ങൾ ഇവിടെ നിന്നോളാം കുഞ്ഞേട്ടാ.
0: വേണ്ട, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ, പോയിക്കോളൂ.
2: വരൂ അമ്മേ, നമുക്ക് അകത്ത് പോകാം.
3: എന്താ ഭാവം?
0: തീരുമാനിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു.
3: ഇവിടെ നിൽക്കണത് എനിക്കിഷ്ടല്ല, ഇറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് വിവരം കൊടുക്കും.
0: അതായത് ഏട്ടൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്?
3: അല്ല, ഒരു പൗരന്റെ കടമ നിർവഹിക്കൂ.
0: ഞാനും ഒരു കടമ നിർവഹിച്ചാ ജയിലിൽ പോയത്.
3: കടമ? വെറും രാഷ്ട്രീയ വൈരാഗ്യം?
0: അല്ല, വ്യക്തി വൈരാഗ്യം, അങ്ങനെ വേണമെങ്കിൽ പറയാം.
3: ഇത്ര വലിയ വൈരാഗ്യത്തിന് നിനക്ക് എന്ത് ദ്രോഹമാണ് അവൻ ചെയ്തത്? ഞാനും നീയും വേറെ വേറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, അവനും നിനക്കും വേറെ വേറെ ആദർശങ്ങൾ ഉണ്ടായിരിക്കാം. എടാ, വിമർശനത്തെ വിമർശനം കൊണ്ട് നേരിടണം. വിമർശനം അവസാനിപ്പിക്കാൻ ആളെ അവസാനിപ്പിക്കല്ല വേണ്ടത്. കൊലപാതക രാഷ്ട്രീയം ഭീരുക്കളുടെ രാഷ്ട്രീയ.
0: ഏട്ടനെ രാഷ്ട്രീയം പഠിപ്പിക്കുക?
3: നിനക്കതിന്റെ ബാലപാഠം പോലും അറിയില്ലല്ലോ. അറിയായിരുന്നെങ്കിൽ ഇങ്ങനെ പകവെച്ച്?
0: ഏട്ടന് വേണ്ടിയാ ഞാൻ കൊന്നത്.
3: എനിക്ക് വേണ്ടിയോ? സംഘടനയിൽ അവന്റെ സ്ഥാനം എനിക്ക് കിട്ടാനോ?
0: ഏട്ടന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ.
3: മനസ്സിലായില്ല?
0: ഏട്ടനൊന്നും മനസ്സിലായില്ല, ഒന്നും അറിഞ്ഞില്ല. അതാ ഏട്ടന് പറ്റിയ തകരാറും. ഇവിടെ ഒരു സംഭവം നടന്നു, അതറിയാമോ?
3: സംഭവം?
0: സരളേ, സരളേ.
2: എന്താ കുഞ്ഞേട്ടാ?
0: ആ സംഭവം ഇവക്കറിയാം, ഇവക്ക് മാത്രം അറിയാം. അന്ന് പാവാടക്കാരിയായിരുന്ന സരള.
3: സരള?
0: എല്ലാം ഞാൻ പറയാം, എല്ലാം. അന്ന് നമ്മുടെ കാവിലെ ഉത്സവ ദിവസം. അന്ന് രാത്രി എല്ലാവരും ഉത്സവ സ്ഥലത്ത്. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ നാടകമാണ്. നാടകത്തിൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മറ്റൊരു നാടകം.
4: എനിക്ക് പേടി തോന്നുന്നുണ്ട്.
5: എന്തിനു പേടിക്കുന്നു?
4: നമ്മുടെ ഈ ബന്ധം മറ്റാരെങ്കിലും അറിഞ്ഞാ?
5: അറിയില്ല, അതുപോലെയല്ലേ നമ്മൾ നീങ്ങുന്നത്. ഇപ്പൊ തന്നെ എത്ര ശ്രദ്ധിച്ചും സൂക്ഷിച്ചുവാ ഞാൻ ഈ പിൻവാതിലൂടെ കയറി വന്നത്.
4: വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കുന്നു.
5: നീ വാതിൽ കുറ്റിയിടാഞ്ഞ് നന്നായി.
4: അതുകൊണ്ട് വരാൻ എളുപ്പമായല്ലോ, അതിനു വേണ്ടിയാ കുറ്റിയിടാഞ്ഞത്.
5: ഹമ്പടി കള്ളി.
4: ഷോ, എന്താ ഇങ്ങനെയൊക്കെ? ഒരു നാണുമില്ലാതെ.
5: ആ, നിനക്ക് ഉത്സവം ഇഷ്ടല്ലേ?
4: ഓ, നല്ല ഇഷ്ടാ.
5: എന്നിട്ടെന്തേ നീ ഉത്സവത്തിന് പോവാഞ്ഞെ?
4: ഇവിടെയും ഒരു ഉത്സവം തന്നെയല്ലേ നടക്കുന്ന.
5: ആ, എല്ലാം ഭംഗിയായി പറയാനറിയാലോ. ആട്ടെ, മറ്റുള്ളവർ പോയപ്പോ നിന്നെ വിളിച്ചില്ലേ?
4: ഓ, വിളിച്ചു, തീരെ സുഖമില്ലാന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഭയങ്കര തലവേദനയാന്ന് കള്ളം പറഞ്ഞു. അമ്മ കുറെ നിർബന്ധിച്ചു.
5: പോകാഞ്ഞത് നന്നായി, പോയിരുന്നെങ്കിൽ ഞാനാകെ.
4: അങ്ങനെ പോവാൻ പറ്റുമോ? ഈ ദിവസവും സമയവും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ.
5: നീ വാക്കുപാലിക്കുന്ന എനിക്കറിയില്ലേ, നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമനെ. നിന്നെ ഒരിക്കലും മറക്കാനാവുന്നില്ല, എങ്ങനെ സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല.
4: എനിക്കും അങ്ങനെ തന്നെയാ, കൂടെ കൂടെ കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമം പോലെയാ.

0: കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല. ആരാണെന്നറിയണ്ടേ? ഏട്ടന്റെ ആത്മസുഹൃത്ത് എന്ന് പറയുന്ന മാന്യനായിരുന്നു മുറിക്കുള്ളിൽ. കൂടെ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, എന്റെ ഏടത്തിയമ്മ.
1: എന്ത്?
0: അവനുമായുള്ള അടുപ്പത്തിന്റെ സൂചന തന്നത് ഇവളാണ്, ഈ സരള. ഏട്ടനോട് മിണ്ടിപ്പോരുതെന്ന് ഞാനാണ് ഇവളോട് പറഞ്ഞത്. അല്ലേടി? അല്ലേ സരളേ?
2: അതെ.
0: എന്റെ രക്തം തിളച്ചു. അവൻ തിരിച്ചു പോകുന്നതും കാത്ത് ഞാൻ ഒളിച്ചു നിന്നു. നമ്മുടെ പറമ്പിന്റെ അതിർത്തി കഴിഞ്ഞ് ആ വഴിയിലേക്ക് തിരിഞ്ഞപ്പോ പിറകിലൂടെ പതിങ്ങിച്ചെന്ന് ഞാനവനെ കുത്തി വീഴ്ത്തി.
1: സുഖം

0: ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാ എനിക്കങ്ങനെ തോന്നിയത്. ഏട്ടത്തിക്ക് ഒരു പാഠമാവാനും.
1: അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നോട് ഇതാദ്യം പറഞ്ഞില്ല?
0: പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്തു ചെയ്യുമായിരുന്നു? ഏടത്തി എരിഞ്ഞു വീഴ്ത്തു അല്ലേ? അപ്പോ നമ്മൾ രണ്ടുപേരും കൊലപാതകൾ. അമ്മയുടെ രണ്ടാൺമക്കൾ ഒരുമിച്ച് ജയിലിൽ കിടക്കേണ്ടെന്ന് ഞാൻ കരുതി. ഇപ്പോഴും ഈ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുമായിരുന്നില്ല. ആ സ്ത്രീയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെന്ന് കേട്ടപ്പോ അമ്മ വരുന്നു. അമ്മ ഇതറിയരുത്. അമ്മേ.
2: എന്താ മോനെ?
0: എനിക്കൊരു കട്ടൻ കാപ്പി വേണം. അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കുടിച്ചിട്ട് എത്ര കാലായി അമ്മേ.
2: ഉണ്ടാക്കി തരാം മോനെ, വേഗം കൊണ്ടുവരാം.
0: വേഗം കൊണ്ടുവരും. അമ്മ ഇത് കേൾക്കാതിരിക്കാനാ ഇടയ്ക്ക് നിർത്തിയത്.
1: നീ എന്തെങ്കിലും ആഹാരം കഴിച്ചോ?
0: കഴിച്ചു. അയ്യോ, ദേ പോലീസ്! പോലീസ്! പോലീസ്!
2: കുഞ്ഞേട്ടാ, ഇതാണ് എന്റെ ഭർത്താവ് ഹരിദാസ്. ഹരിയേട്ടാ, ഇതാ എന്റെ കുഞ്ഞേട്ടൻ. വന്നിട്ട് അധിക സമയമായില്ല.
3: ഇവിടേക്ക് എത്തിയത് ഞാൻ അറിഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുമ്പോഴാ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. കേട്ട ഉടനെ ഇതേ വേഷത്തിൽ ഇങ്ങോട്ട് തിരിച്ചു.
0: പോലീസ് വേഷത്തിൽ വന്നപ്പോ ഞാൻ ഭയന്നുപോയി. എന്താ എന്താ എന്നെ ഇങ്ങനെ തറച്ചു നോക്കുന്നത്?
4: അരുത് ഹരിയേട്ടാ, എന്റെ കുഞ്ഞേട്ടനെ പിടിച്ചോണ്ട് പോവല്ലേ.
3: സുഗു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു.
0: എത്രയും വേഗം എന്റെ അമ്മയെയും സരളയും കാണാൻ വേണ്ടി.
3: സരള എന്നും പറയാറുണ്ട്.
0: ഇങ്ങനെ ഒരു അവസ്ഥയിൽ പരിചയപ്പെടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
3: എന്തായാലും ചെയ്തത് വലിയ തെറ്റായിപ്പോയി.
1: ഇനി എന്തു ചെയ്യും?
3: എന്തു പറയാൻ, ഞാൻ ധർമ്മസങ്കടത്തിലാ.
0: സരളേ, പോലീസാണ് നിന്റെ ഭർത്താവെന്ന് എന്തേ നീ പറയാഞ്ഞേ?
4: അത് പിന്നെ എന്റെ കുഞ്ഞേട്ടനെ കുറെ നേരം കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാ.
0: മോളെ
4: മിണ്ടിയാ, കുഞ്ഞേട്ടൻ വേഗം സ്ഥലം വിടില്ലേ?
0: കുഞ്ഞേ, എന്റെ കുഞ്ഞേ. ഞാനിപ്പോ ചിന്തിക്കുന്നതല്ല, പോരുന്ന വഴിക്ക് ഹരിദാസ് എന്നെ കണ്ടുമുട്ടി തടഞ്ഞിരുന്നെങ്കിൽ ആളറിയാതെ.
4: എല്ലാം ഈശ്വരാനുഗ്രഹം.
1: നീ ആസ്പത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കേട്ടു, എന്താ സൂക്കേട്?
4: അസുഖോ? എന്റെ കുഞ്ഞേട്ടന് എന്താ പറ്റിയേ? പറയൂ കുഞ്ഞേട്ടാ, എന്താ പറ്റിയേ?
0: ഞാൻ എന്റെ ഈ ഷർട്ട് ഉയർത്തി കാണിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇത് രണ്ടാം വട്ടവാ. പോലീസിന്റെ ലാളന, ലോക്കപ്പിലെ സമ്പാദ്യം, വയറും കുടലും തകരാറിലായി.
1: ജയിലിലും നീ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ?
0: ഞാനടക്കമുള്ള തടവുകാരോട് മൃഗീയമായി അവർ പെരുമാറിയപ്പോ ഞാനതിനെ ചോദ്യം ചെയ്തു, ചെറുത്തു നിന്നു. അതിനും അവർ പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ തന്നു.
2: ഇതാ മോനെ കാപ്പി.
0: അമ്മേ, ഇതിൽ വല്ലാത്ത ചൂട്. നല്ലവണ്ണം ആറ്റിക്കൊണ്ടുവരും അമ്മേ, തീരെ ചൂട് വേണ്ട എനിക്ക്.
2: ശരി മോനെ, ഇപ്പൊ കൊണ്ടുവരാം.
0: അമ്മയെ മനഃപൂർവ്വം പറഞ്ഞയച്ചതാ. അമ്മ ഇത് കേൾക്കാൻ പാടില്ല. എന്റെ ആയുസ് വെറും ആഴ്ചകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതെ, താമസിയാതെ എന്റെ മരണ വാർത്ത കേൾക്കും. അമ്മേ, അറിയിക്കരുത്. ഞാൻ ജയിലിൽ നിന്ന് വരുന്നത് നോക്കി കാത്തിരുന്ന് ആ പാവം. കരയല്ലേ? ആരും കരയല്ലേ? നീ അമ്മ വരുന്നു, കരയല്ലേ?
2: മോനെ, ഇത് കുടിക്ക്, ഇപ്പൊ തീരെ ചൂടില്ല.
1: സുഗു, പോലീസിന്റെ പിടിയിൽ നിന്നാണ് നീ ചാടിയത്. നിനക്ക് ഇപ്പൊ രക്ഷപ്പെടണം. ഒളിച്ചിരിക്കാനുള്ള സങ്കേതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞോളൂ, രക്ഷപ്പെടണോ? ഹരി,
0: എന്താ?
1: എടാ, നീ ഞങ്ങളെ തടയോ?
0: ഞാൻ ഒന്നും വേണ്ട ഏട്ടാ, ഒന്നും വേണ്ട. ഹരി, നിങ്ങളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ എനിക്ക് പറ്റിയില്ല, സമ്മാനം തരാനും സാധിച്ചില്ല. എന്റെ പക്കൽ ഒരു സമ്മാനമുണ്ട്. ഹരി,
3: എന്താ?
0: ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോയി ഇവിടുത്തെ സ്റ്റേഷനിൽ ഹാജരാക്കണം.
3: അയ്യോ, വേണ്ട,

0: ഞാനത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല.
1: ചെയ്യണം, ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണത്. ആ ഒരൊറ്റ കാരണത്താൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് മതിപ്പ് വന്നു.
0: എന്നെ കൊണ്ട് വയ്യ, എന്നെ അതിന് നിർബന്ധിക്കും.
1: ഞാനാണ് പറയുന്നത്, എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റു. സമയം നഷ്ടപ്പെടുത്തിയ പോലീസ് വന്നെ വീട് വളയും. ഞാനും നീയും ഇതിൽ കുടുങ്ങും. എന്നെ രക്ഷിക്കാൻ കൂട്ടുനിന്നു എന്നൊരു കുറ്റം നിനക്കെതിരായി വരും. അമ്മേ, എനിക്കിനി അമ്മയെ കാണാൻ ഒക്കുമോ? ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ പോട്ടെ. ഹരി, നമുക്ക് പോകാം. ഇനി യാത്രയില്ല.

ഇനി യാത്രയില്ല. നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. രചന സി എൽ ജോസ്. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുഗു, കായലാട്ടി രവീന്ദ്രൻ. സരള, ഗ്ലോറി പ്രേംജി. ലക്ഷ്മിയമ്മ, എ പി ഹഫ്സത്ത് നിലമ്പൂർ. ഹരിദാസ്, എടക്കാട് നന്ദകുമാർ. ഭാസി, രവിശങ്കർ ബേപ്പൂർ. യുവാവ്, ആയാടത്തിൽ ഗംഗാധരൻ. യുവതി, റാണി ഏബൽ.

ഇനിയൊരു ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികളെഴുതി, ഇളയരാജ ഈണമിട്ട് യേശുദാസും രാധിക തിലകും പാടിയത്.

FM പ്രധാന വാർത്തകൾ. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. CBSE 12th ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു. ഡിജിലോക്കറിൽ ഫലം ലഭ്യമാകുമെന്ന് CBSE. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കോഴിക്കോട് സ്വദേശിനിയുടെ മരണവും ഷിഗല്ല ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു. നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചികിത്സയ്ക്ക് പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്ന് പണം അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് ഹൈവേ പെട്രോളിംഗിനിടെയായിരുന്നു അപകടം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 ബെൽജിയം ഇറാനെ നേരിടും. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ആദ്യ ഗാനം കൊണ്ടോട്ടിയിൽ നിന്നും ബിജു ആവശ്യപ്പെട്ടതാണ്. ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൗനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് MD രാജേന്ദ്രൻ.

മാലൂരിലെ കാർത്തികയുടെ ഇഷ്ടഗാനമാണിനി. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ എഴുതി, രവി ബോംബെ ഈണമിട്ട്, സുജാത പാടിയ പാട്ട്.

കുന്ദമംഗലത്ത് നിന്നും അർജുന ആവശ്യപ്പെട്ടിരിക്കുന്നു. കല്യാണപ്പിറ്റേന്ന് എന്ന ചിത്രത്തിൽ പ്രദീപ് സോമസുന്ദരം പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ചാലിയത്ത് നിന്നും സുൽഫത്ത് ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ അടുത്തതായി. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ കൈതപ്രമെഴുതി ഇളയരാജ ഈണമിട്ട് ചിത്ര പാടിയത്.

ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി, എട്ടി ഉമ്മർ ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനം. ഈ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു സജില ഹരികൃഷ്ണൻ, പറമ്പിൽ ബസാർ.

ഊരാളൂരിലെ രാധാകൃഷ്ണന്റെയും അനിഷ തേജോലക്ഷ്മി ഇവരുടെയും കൂടെ ഇഷ്ടഗാനമായിരുന്നു നമ്മൾ കേട്ട ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ ഈ ഗാനം. അടുത്ത ഗാനം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ ഇഷ്ടശ്രോതാക്കൾ കണ്ണൂർ ആലഞ്ചേരിയിൽ നിന്നും അലീന ജോസ്.

തിലാനൂരിലെ ആനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സുകൃതം എന്ന ചിത്രത്തിൽ ഓൻവി കുറിപ്പെഴുതി, രവി ബോംബെ ഇണമിട്ട്, യേശുദാസും ചിത്രയും പാടിയ ഗാനം.

ജിനു മുത്തമ്പലം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സസ്നേഹം എന്ന ചിത്രത്തിൽ പി കെ ഗോപി എഴുതി, ജോൺസൺ ഈണമിട്ട് ജി വേണുഗോപാൽ പാടിയ ഈ ഗാനം.

ബാലുശ്ശേരിയിൽ നിന്നും ഹരിദാസനും കമലയും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. തേനും വയമ്പും എന്ന ചിത്രത്തിൽ ബിജു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: സഹതിയിൽ ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: മുക്കം എൻ ഐ ടിയിൽ നിന്നും സരോജിനി ആവശ്യപ്പെട്ടിരിക്കുന്നു. നന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം കുന്ദമംഗലത്ത് നിന്നും ജിഷ ആവശ്യപ്പെട്ടതാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയത്.

प्यार वो है कि मर कर भी तुमको